ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:23. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 26, കൊലവർഷം 1201 കർക്കിടകം 1, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ.
1: പുഞ്ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ള ഒരേയൊരു ജീവിയെന്ന് മനുഷ്യനെക്കുറിച്ച് പറയാം. അപരനോട് നടത്തുന്ന ആശയവിനിമയമാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷി

0: മൃഗാദികൾക്ക് മനുഷ്യനെപ്പോലെ വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരവർ ചെയ്യുന്ന തെറ്റുകളിൽ പിന്നീട് പശ്ചാത്തപിക്കുന്നതുപോലെ ജീവജാലങ്ങൾ തങ്ങളുടെ ചെയ്തികളെയോർത്ത് പരിതപിക്കുകയോ അപരജീവിയോട് പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തുകയോ ചെയ്യുന്നില്ല. ചിന്താശേഷിയും വിവേകവുമുള്ള മനുഷ്യന് മറ്റൊരാൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയും. സംസാരത്തിലൂടെ നടക്കുന്ന ആശയവിനിമയം ശ്രോതാവിനെ എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്തണമെന്നില്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനായി ഓരോ വാക്കും അളന്നുമുറിച്ച് ആസൂത്രണം ചെയ്തല്ല ആരും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവുമില്ലാതെ സംസാരത്തിനിടയിൽ വന്നുപോയ ചില വാക്കുകൾ പോലും കേൾവിക്കാരനിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കും. അത് അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന് അയാൾ സമ്മതിക്കുകയും അയാളുടെ വാക്കുകൾ വിശ്വാസയോഗ്യമെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പിന്നെയും അതിൻ്റെ പിന്നാലെ കൂടുന്നത് ഉത്തമ മനുഷ്യന് ചേർന്നതല്ല. സംസാരത്തിൽ വാക്കുകളുടെ സ്ഥാനമാറ്റവും പറച്ചിലിലെ ശബ്ദനിയന്ത്രണവും ഉച്ചാരണത്തിലെ പ്രശ്നങ്ങളുമെല്ലാം യഥാർത്ഥ ആശയവിനിമയത്തിന് തടസ്സമാകാറുണ്ട്. ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നതിന് പകരം ആന പുറത്ത് കയറി എന്ന് പറഞ്ഞുപോയാൽ അർത്ഥം മാറി. കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടാന എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ സമ്മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടുവാനാണ് എന്ന അർത്ഥവും കാട്ടാന നാട്ടിൽ വന്നാൽ ഇനിയതിന് എന്തിന് കാട്ടാന എന്ന് വിളിക്കണം എന്ന അർത്ഥവുമാകും. വക്താവ് ഉദ്ദേശിച്ച അർത്ഥം എന്താണോ അത് വിനിമയം ചെയ്യപ്പെടും വിധം വളരെ സൂക്ഷ്മമായിരിക്കണം ഉച്ചാരണം. ദ്വയാർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിൽ വരുന്ന പാളിച്ചകൾ മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾക്ക് പോലും ക്ഷതം വരുത്തും. ആളുകൾ അടുക്കുന്നതും അടിക്കുന്നതും വാക്കുകൾ കൊണ്ടാണ്. എടുത്തുചാടി പ്രതികരിക്കുമ്പോൾ വക്താവിൽ തന്നെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങൾ വരുത്തും. താൻ തോറ്റുപോകുന്നു എന്ന ചിന്ത വരുമ്പോഴാണ് ഉടനടി പ്രതികരണം ഉണ്ടാവുക. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ കാരണം നല്ല കെട്ടുറപ്പോടെ പോയ പല ബന്ധങ്ങളും തകർന്നടിഞ്ഞുപോയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ കൃത്യവും വ്യക്തവുമാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഏത് സന്ദർഭത്തിലായാലും എടുത്തുചാടിയുള്ള പ്രതികരണത്തിൻ്റെ ഫലം നിരാശയായിരിക്കും. സമീപകാലത്ത് കേരളീയ അന്തരീക്ഷത്തിൽ വൻ വിവാദങ്ങളായി മാറിയ പല കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് കാണാം. മുമ്പുള്ളവർ പൊതുവേ പ്രതിപക്ഷ ബഹുമാനത്തോടെയും ആളും തരവും അനുസരിച്ചും സംസാരിക്കുന്നവരായിരുന്നു. പുതിയ കാലത്ത് വായിൽ തോന്നുന്നതെല്ലാം ആർക്കും എവിടെ വെച്ചും പറയാമെന്നായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും വ്യാപകമായപ്പോഴാണ് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാവണം ആളുകൾ ലക്കും ലഗാനുമില്ലാതെ എന്തും വിളിച്ചു പറയാൻ തുടങ്ങുന്നത്. ഇനി ആളുകൾ സംസാരിക്കുന്നതിൽ പിശക് സംഭവിച്ചാൽ അത് പിശകായി കണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് ശ്രോതാവിനും ഉണ്ടാവേണ്ടതല്ലേ? പൊതുസമൂഹത്തിൽ വരുന്ന സംസാരത്തിലെ മനുഷ്യസഹജമായ പിശകുകൾ അവഗണിച്ചും വിവാദ വിഷയങ്ങളിൽ മിതത്വം പാലിച്ചും മാധ്യമങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാൻ തയ്യാറാകണം. നമ്മളോട് ഇടപെടുന്ന ഒരു വ്യക്തി നമ്മൾ കാരണം ദുഃഖിക്കുന്നത് വലിയ പാതകമായി കാണാനുള്ള മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാതെയോ വിലയിരുത്താതെയോ പ്രതികരിക്കുക എന്ന സ്വഭാവം സമൂഹത്തിൽ വ്യാപകമാണിന്ന്. കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നവരുടെ എണ്ണം മുമ്പെന്നത്തേക്കാളും കൂടി വരുന്നു. പ്രതികരിക്കുന്നത് ഏത് വിഷയമായാലും വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രതികരിച്ചതിന് ശേഷം പറഞ്ഞുപോയതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് വലിയ കാര്യമുണ്ടാവണമെന്നില്ല. വാളുകൊണ്ടുള്ള മുറിവുകൾ മരുന്ന് വച്ച് ഉണക്കാൻ പറ്റിയേക്കും. എന്നാൽ വാക്കുകൾ കൊണ്ടേൽക്കുന്ന മുറിവുകൾ എളുപ്പം ഉണക്കിയെടുക്കാൻ കഴിയില്ലെന്നത് എല്ലാവരും ഓർക്കണം. വിവേകം വികാരത്തിനല്ല, വികാരം വിവേകത്തിനാണ് കീഴ്പ്പെടേണ്ടത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മൂസക്കോയ നടുവണ്ണൂർ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകൾ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരുപ്പൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തും.

എന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2 വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ നിയമപരമായ ബാധ്യതയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശബ്ദമലിനീകരണത്തിനെതിരായ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവ്. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. കോഴിക്കോട് നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC ഇന്ന് അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 കേൾക്കാം വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, നഖരമേ നന്ദി. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവ ഗാനം, സഹപ്രായോജക വെനീസിയ ബാത്വേ. 7:20 കേൾക്കാം സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജിക ജി എം സി ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജിക നേത്ര ഐ ഫൗണ്ടേഷൻ.

7750 കേൾക്കാം. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. തുടർന്ന് 8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 ഇഷൽ മാല. 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ ട്രേഡ്. തുടർന്ന് 11:00 വരെ പ്രിയഗീതം. 11:02 3:02 യുവർ ചോയ്സ്. 12:02 7:02 എവർ ഗ്രീൻ ഡ്യൂയറ്റ്സ്. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: നിങ്ങൾ കേട്ടത് സുഗതകുമാരിയുടെ പാവം മാനവ ഹൃദയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് സിതാര ടി പി.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ഇനി കേൾക്കാം കരുണയും കാരുണ്യവും എന്ന് തുടങ്ങുന്ന ഗാനം. ആലാപനം നിലമ്പൂർ ഷാജി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. യുദ്ധകാന്ഡം എന്ന ചിത്രത്തിൽ ബി വസന്തയും സംഘവും ആലപിച്ചത്. ഓൻവിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ഓടക്കുഴൽ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. വയലാറിന്റെ വരികൾ, എം കെ അർജുന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. കാലത്ത് 10 മണിക്ക് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷം ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വൈകിട്ട് 4 മണിക്ക് മെറിറ്റ് ഡേ അവാർഡ് ദാനം, കായിക വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കെ ജയന്ത് MLA ചടങ്ങിൽ പങ്കെടുക്കും. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വൈകിട്ട് 5 മണിക്ക് കുന്ദമംഗലം IIML വെച്ച് നടക്കും. യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ സലീംകുമാർ അനുസ്മരണം ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് 2:30. റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് നടത്തുന്ന ലോകകപ്പ് ഫുട്ബോൾ പ്രതീകാത്മക ഫൈനൽ മത്സരം 2:30 മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നു. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
10: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
12: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
13: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
14: അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
15: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
2: കൂടുതൽ വിപുലമായ ഉൽപ്പന്ന ശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന്

ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെ പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താൻ ആവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
8: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ബെനീസിയ ബാത്ത്വെയർസ്.
10: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
9: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സ് 1.44 പോയിന്റ് ഉയർന്ന് 77,186-ലും നിഫ്റ്റി 5.75 പോയിന്റ് ഇടിഞ്ഞ് 24,072-ലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
12: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
13: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
14: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
13: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
15: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

പത്മരാജന്റെ ഓർമ്മ എന്ന കഥയെ ആധാരമാക്കി 2005 ബ്ലെസ്സി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തന്മാത്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം നൽകി. പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ അനശ്വരമായ ഗാനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
9: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
0: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
10: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
0: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
10: വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ, അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
0: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.

നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: തൊഴിലിന്റെ ഭാഗമായും മറ്റാവശ്യങ്ങൾക്കും കോഴിക്കോട് എത്തിപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും ക്രമേണ ഇവിടുത്തുകാരായി മാറുന്നതാണ് അനുഭവം. അവർ പോലും അറിയാതെ അവർ ഇന്നാട്ടുകാരെന്നറിയപ്പെടാൻ ആഗ്രഹിക്കും. കോഴിക്കോടിന്റെ സ്നേഹാശ്ലേഷം അവരെയെല്ലാം ചേർത്തു പിടിക്കുന്നു. ഇന്ന് നമ്മൾക്കൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടുന്നത് ഡോക്ടർ എൻ കെ തുളസീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവിയായി വിരമിച്ച അദ്ദേഹം ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അധ്യക്ഷനാണ്. പ്രിയ നഗരത്തെക്കുറിച്ച് ഡോക്ടർ എൻ കെ തുളസീധരൻ.
1: ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പുഴ ജില്ലയാണ്. അതായത് വള്ളികുന്നം എന്ന് പറയുന്ന വില്ലേജാണ്. അത് കൊല്ലത്തിനും ആലപ്പുഴയുടെയും രണ്ട് ബോർഡറായിട്ട് വരും. അവിടെയാണ് എൻ്റെ ജനനം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം SSLC വരെ അവിടെയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാനങ്ങ് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് MBBSന് വീണ്ടും ആലപ്പുഴ വന്ന് പിന്നെ PG ആയിട്ട് ട്രിവാൻഡ്രത്ത് പോയി. PG കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ സർവീസിൽ ജോയിൻ ചെയ്ത് 10-14 വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ പ്രവൃത്തി. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞത്. കോഴിക്കോട് സത്യം പറഞ്ഞാൽ മറ്റു പലരെയും പോലെ ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. 2004 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ പ്രൊഫസറായിട്ട് പ്രമോഷൻ കിട്ടുമ്പം അവിടെ ഒഴിവില്ലാത്തതുകൊണ്ട് അർദ്ധമനസ്സോടെ കോഴിക്കോട് വന്നുപെട്ടതാണ്. അങ്ങനെയാണ് കോഴിക്കോട് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. നമ്മൾ അന്ന് കാലിക്കെട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം എന്ന ഇതൊക്കെയുള്ളവർക്ക് ഇപ്പോഴൊക്കെ മാറി, നമ്മുടെ പുതിയ പുതിയ യാത്രാ സംവിധാനങ്ങൾ വന്നപ്പോൾ അത് മാറിയെങ്കിൽ പോലും അക്കാലത്ത് അതൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു. ഇത്രയും ദൂരം പോയി വർക്ക് ചെയ്യാൻ തിരിച്ച് ചെത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആകാംക്ഷകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തിരിച്ചു പോയില്ലെന്നുള്ളതാണ് ചരിത്രം. സത്യം പറഞ്ഞാൽ അടുത്ത വേക്കൻസി വരുമ്പോൾ തിരിച്ച് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്ന് പെട്ടത്. പിന്നെ ഇവിടെ വന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വൈഫിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി കൊണ്ടുവന്ന് കുട്ടികളെ ഇങ്ങോട്ട് മാറ്റി. ചുരുക്കത്തിൽ ഇവിടെ ഒരു പറിച്ചു നടൽ പോലെ. എങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേക്കൻസി വന്നപ്പോഴും തിരിച്ചു പോകണമോ എന്ന് ഞാൻ പറയുമ്പം എന്നേക്കാൾ കൂടുതൽ താല്പര്യം കുട്ടികൾക്ക് പോകണ്ട അല്ലെ വൈഫിന് പോകണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റവാക്കിൽ ഉത്തരവില്ല. അതിന് പല ഘടകങ്ങളുണ്ടാവും. അപ്പം അതിൽ ഒന്ന് ഞാൻ മനസ്സിൽ കണ്ടത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. നമുക്ക് എന്ത് ആവശ്യം വന്നാലും അവരൊരു സഹായിക്കാനുള്ള ഒരു സന്മനസ്സുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് അത് എല്ലാ തുറകളിലുണ്ട്. എൻ്റെ കൊളീഗ്സിൻ്റെ ആണെങ്കിലും നൈബേഴ്സിൻ്റെ ആണെങ്കിലും പബ്ലിക് ഇൻ ജനറൽ ആണെങ്കിലും പൊതുവെ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മേ ബി അതായിരിക്കാം എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ പറഞ്ഞൊരു ജനറേഷൻസ് കൊണ്ട് വന്ന് ചേർന്നവർ ഇതായിരിക്കാം. അത് മറ്റ് സ്ഥലത്തത് ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാ നാടിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. വർഷങ്ങളായിട്ട് അവർ സംശീകരിച്ച ഒരു ശൈലിയാണത്. അത് അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകും. അപ്പം അത് ഇവിടുത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ടത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ ഒരു സെർവൻറ്റ് ഞാനുമായിട്ട് ആദ്യം വരുന്നത്, വൈഫൊന്നും അന്ന് വന്നില്ല. അപ്പോൾ ഒരു വീട് പെട്ടെന്ന് വേണം, അവരെ കൊണ്ടുവരണം. അപ്പം അതിന് അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ കൊളീഗ് ഡോക്ടർ ബിനോയ് പോള് വേറൊരു ആളിനെ കണ്ടുപിടിക്കുന്ന ഓടി നടന്ന് വീടൊക്കെ ശരിയാക്കി തന്നത് പുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഉള്ള ഒരു വേറിട്ട അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മൾ നമ്മുടേത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഇൻഫർമേഷൻ തന്ന് അവരുടെ ജോലി കഴിഞ്ഞു എന്നാണ്. പക്ഷേ അതിൽ നമ്മുടെ കൂടെ നിന്ന് അത് എക്സിക്യൂട്ടഡ് ആകുന്നത് വരെ അതൊരു പ്രത്യേകതയായിട്ട് ഞങ്ങളുടെ.
0: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: നമ്മൾ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് വരുമ്പോഴേ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഒക്കാത്തത് അവരോട് തുറന്നു പറയുക, അതെവിടെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ റെമഡി കിട്ടുമെന്നുള്ള അവർക്കൊരു സജഷൻ കൊടുക്കുക, അത് ആണ് ഏറ്റവും. അല്ലാതെ എല്ലാം നമ്മൾ ഫൈനൽ വാക്കാണെന്നുള്ള രീതിയിൽ പോകാതെ നമ്മളുടെ കഴിവും കഴിവുകേടും നമ്മൾ തിരിച്ചറിയുന്നിട്ടതാണ് നമ്മളുടെ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാ ലൊക്കേഷനിൽ നിന്നും ആരെങ്കിലും ഒരാൾ പിന്നെ അവരാണ് ഫർദർ എൻ്റെ പ്രൊപ്പണൻസ്. അത് പിന്നെ തിരൂരിൽ നിന്നുണ്ട്, വടകരയിൽ നിന്നുണ്ട്, മാനന്തവാടിയിൽ നിന്നുണ്ട്, ഗൂഡല്ലൂരിൽ നിന്നുണ്ട്. അങ്ങനെ ഇപ്പം അവർ

പറഞ്ഞു കൂടെ ഒരാൾ മറ്റുള്ള പറഞ്ഞു, അങ്ങനെ അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സ്നേഹബന്ധമാണ്. അപ്പം വരുന്നവരാരും എന്താ പറയുക നല്ല പിന്നെ ഇതുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ അവരൊക്കെ തന്നെയാണ് പിന്നെ ആ രോഗികളുടെ ഭാഗത്തു നിന്നുള്ളത് പോലെ തന്നെയാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അത് എല്ലാ തറയിലും എല്ലാ ആൾക്കാരിലും ആ ഒരു വ്യത്യാസം കാര്യങ്ങളിൽ ഫീൽ ചെയ്തൊരു സംഭവമാണത്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇപ്പം രാവിലെ ആകാശവാണിയിലേക്ക് പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മോളോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവള് കാനഡയിലാണ് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അവള് ഓർത്ത് പറഞ്ഞത് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ യാത്ര കാരിക്കിടിലേക്ക് ഞങ്ങൾ നമ്മുടെ മാരുതി ഏറ്റുകളിലായിരുന്നു, അത് ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം അപ്പം എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത് രാവനാട്ടുകാരെ ആ ഭാഗത്ത് എവിടെയോ ഭക്ഷണം കഴിക്കാൻ നിർത്തി, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പോൾ കുറച്ച് കൊണ്ട് വന്നപ്പോൾ ഒരാൾ പുറകിന് ഓടിക്കൊണ്ടുവരിക,

0: വശമാണ്. പിന്നെ അവൾ പ്രത്യേകം പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടുമാണ് അവളുടെ ഭാഗം. പക്ഷേ വൈഫിൻ്റെ ആംഗിളിൽ എന്ന് വെച്ചാൽ, പക്ഷെ എനിക്ക് വൈഫിനോട് അത് നീതി പുലർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ കൾച്ചറൽ, ഇവിടുത്തെ സന്ധ്യകളൊക്കെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരുടെ എല്ലാം പരാതി. അവൻ കാലിക്കേട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ടൗൺ ഹാളിലെ പ്രോഗ്രാംസ്, നാടകങ്ങൾ, ഇതൊന്നും ഞാനീ വൈകുന്നേരം പേഷ്യൻസുമായിട്ട് പോകുന്നതുകൊണ്ട് ഒരിക്കലും അത് പറ്റുന്നില്ല എന്ന് ദൈനംദിനമുള്ള പരാതിയാണ്. റിട്ടയർ ചെയ്തിട്ടും അത് പറ്റുന്നില്ല. ഇവ ഈ സന്ധ്യ ഇവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകളും സന്ധ്യകളും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതായിരിക്കാം വൈഫിൻ്റെ ആംഗിളിൽ നിന്ന് കാലിക്കെട്ടിനെ വേർതിരിക്കുന്നത്. ഇവിടുത്തെ ഈ വൈകുന്നേരം എന്ത് വിഷമമുണ്ടായാലും ബീച്ചിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വയനാടായി. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വൈഫിനെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയാനുള്ളത്. ഒരേ ഒരു ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ, ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ബന്ധുക്കൾ പലരും തെക്കുന്നതാണ്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പം അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് നമ്മളുടെ ഈ ദൂരം കാരണം പല ഫംഗ്ഷൻസ് നമുക്ക് പങ്കെടുക്കാനുള്ളൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ അല്ലാത്തതിന് പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളും വരാറുണ്ട്. വന്നവർക്കൊക്കെ നല്ലത് തിരിച്ചു പോകുമ്പോൾ അവരും ഇതേ ഏറെക്കുറെ ഇതേ അനുഭവം തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അവരെ കൊണ്ടുവരിക, അവരെ മോൻ്റെ കല്യാണം കഴിഞ്ഞ്, മോളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന പല ബന്ധുക്കളും താമസിച്ചത് നമ്മുടെ നൈബേഴ്സിൻ്റെ വീട്ടിലാണ്. അത് വേറൊരു ആംഗിളാണ്, നമ്മളൊരു ഹെൽപ്പിങ്ങിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ പലരും 2-3 ദിവസങ്ങൾ താമസിച്ചത് ആ വീടുകളിലാണ്. തിരിച്ചു പോകണമെന്നുള്ള ഇതിന് എന്നേക്കാൾ മുമ്പേ നോ പറയുന്നത് നമ്മളുടെ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പം ഇപ്പം എൻ്റെ നാടേതാണ് ചോദിച്ചാൽ കോഴിക്കോടായി എന്നാണ് തീർച്ചയായിട്ടും പറയാം. ഞാൻ 2021 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ KMCT മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്ത്. ഇപ്പോൾ അവിടെ ഇപ്പം 2026 ഇപ്പം 5 വർഷമാകുന്നു. അപ്പോൾ അവിടുത്തെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ട് അങ്ങനെ പോകുന്നു. കുട്ടികളും ഒക്കെ ആയിട്ട് വൈകുന്നേരം രോഗികളെ നോക്കി അവർ ആ ഒരു രീതിയിലാണ് കഴിഞ്ഞത്. അപ്പോൾ സമയമില്ലായ്മ അന്നും ഇന്നും തുടരുകയാണ്. അതാണ് വീട്ടിലെ പരാതി.
1: പ്രിയനഗരത്തെക്കുറിച്ച് ഡോക്ടർ NK തുളസീധരൻ. നിർവഹണ സഹായം ആദിത്യൻ SS. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
2: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ.
2: അപൂർവ ഗാനം.

തമിഴ് സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് യഥാർത്ഥ ഗ്രാമങ്ങളിലേക്കും പ്രകൃതിദത്ത ലൊക്കേഷനുകളിലേക്കും കൊണ്ടുപോയ സംവിധായകൻ ഇയക്കുനർ ഇമയം എന്ന് സിനിമാ ലോകം ആദരവോടെ വിളിച്ചിരുന്ന പി ഭാരതിരാജയുടെ ജന്മദിനമാണ് ജൂലൈ 17. 1977 കമൽഹാസൻ, ശ്രീദേവി, രജനീകാന്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഭാരതിരാജ സംവിധായകൻ എന്ന നിലയിൽ തുടക്കം കുറിച്ച 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ച എസ് ജാനകിക്ക് മികച്ച ഗായികയ്ക്കുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഗാനത്തിന്റെ വരികൾ തയ്യാറാക്കിയത് ഗംഗയമരൻ, സംഗീതം ഇളയരാജ.

0: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
1: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
2: വെനീഷയുടെ കളർ, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ്യ?
3: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
2: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
4: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: When did you reach here and how long will you be here? താങ്കൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? പിന്നെ എത്ര നാൾ ഉണ്ടാകും ഇവിടെ?
11: I reached here last night. But I have no idea when I will be returning.
12: ഇന്നലെ രാത്രിയാണ് എത്തിയത്. പക്ഷേ എപ്പോൾ തിരിച്ചു പോകും എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല.
13: ചോദ്യകർത്താവ് when എന്ന പദം question word അഥവാ ചോദ്യപദമായി ഒരു ചോദ്യം ചോദിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. When did you reach here? താങ്കൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്?

0: എന്നാൽ ഉത്തരത്തിൽ ചോദ്യമായിട്ടല്ല പ്രയോഗിച്ചത്, തിരിച്ചുപോകുന്ന സമയം അഥവാ വേള സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഐ ഹാവ് നോ ഐഡിയ വെൻ ഐ ബി റിട്ടേണിംഗ്. എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയും ഇല്ല. ചോദ്യപദമായി അല്ലാതെ വെൻ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാചകങ്ങൾ കേൾക്കാം. ലെറ്റ്സ് ഹിയർ സെന്റൻസസ് വിത്ത് വെൻ ഇൻ എ നോൺ ക്വസ്റ്റ്യൻ ഫോമാറ്റ്. വെൻ, ഡബ്ല്യു എച്ച് ഇ എൻ, വെൻ, എപ്പോൾ. വെൻ മൈ മദർ ആസ്ക്ഡ് മീ, ഐ കുഡ് നോട്ട് ഹോൾഡ് മൈസെൽഫ് ആൻഡ് ടോൾഡ് ഹർ ദി എൻറ്റയർ ട്രൂത്ത്. എന്റെ അമ്മ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് എന്നെ പിടിച്ചു നിർത്താനായില്ല, ഞാൻ അവരോട് സത്യം മുഴുവനും പറഞ്ഞു. When my mother asked me, I could not hold myself and told her the entire truth. ഈ സെന്റൻസിനെ നമുക്ക് ലളിതമാക്കിയാലോ? Let us simplify this sentence. When my mother asked, I told her the entire truth. എന്റെ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് മുഴുവൻ സത്യവും പറഞ്ഞു. When my mother asked, I told her the entire truth. Do let me know when the dates are finalized. തീയതികൾ തീരുമാനിച്ചാൽ എന്നെ അറിയിക്കുക. Do let me know when the dates are finalized. Please give me a call when you are free. താങ്കൾ ഫ്രീ ആയിരിക്കുമ്പോൾ ദയവായി എന്നെ വിളിക്കൂ. Please give me a call when you are free. Do listen carefully to the next situation.
1: കൊറിയർ വന്നു. ആ സമയം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതായത്, ഞാൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് കൊറിയർ വന്നത്. ഈ ഒരു സന്ദേശം നമുക്ക് പല രീതിയിൽ പറയാം. ഇവയിൽ ഓരോന്നിലും വെൻ എന്ന പദത്തിന്റെ പൊസിഷൻ അഥവാ സ്ഥാനം ശ്രദ്ധിക്കുക. ആദ്യത്തേത്, കൊറിയർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. When the courier arrived, I was not at home. When the courier arrived, I was not at home. ഇത് തന്നെ മറ്റൊരു രീതിയിൽ, ഐ വാസ് നോട്ട് അറ്റ് ഹോം വെൻ ദ കൊറിയർ അറൈവ്ഡ്. ഐ വാസ് നോട്ട് അറ്റ് ഹോം വെൻ ദ കൊറിയർ അറൈവ്ഡ്. കൊറിയർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. അടുത്തത്, ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ കൊറിയർ വന്നു. വെൻ ഐ വാസ് നോട്ട് അറ്റ് ഹോം ദ കൊറിയർ അറൈവ്ഡ്. വെൻ ഐ വാസ് നോട്ട് അറ്റ് ഹോം ദ കൊറിയർ അറൈവ്ഡ്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ, The courier arrived when I was not at home. The courier arrived when I was not at home. ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ കൊറിയർ വന്നു. അർത്ഥം ഈ സെന്റൻസസിലെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ഉദ്ദേശം രണ്ട് വിധത്തിലും വ്യത്യസ്തങ്ങളാണ്.
0: When I walked into the room, she came running to me.
1: ഞാൻ മുറിയിലേക്ക് കടന്നപ്പോൾ അവൾ എന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടു വന്നു.
0: വെൻ ഐ വാക്ക്ഡ് ഇൻ ടു ദ റൂം, ഷി കെയിം റണ്ണിംഗ് ടു മീ. ഐ ഡു നോട്ട് നോ വെൻ ദി എക്സാമിനേഷൻ വിൽ ബിഗിൻ.
1: പരീക്ഷ എപ്പോൾ തുടങ്ങും എന്ന് എനിക്ക് അറിയില്ല.
0: ഐ ഡു നോട്ട് നോ വെൻ ദി എക്സാമിനേഷൻ വിൽ ബിഗിൻ.
2: ഫ്രണ്ട്സ്, ഹാവ് യു ഹേർഡ് ദിസ് പ്രോവേർബ്? വെൻ ഇൻ റോം, Do as the Romans do.
1: റോമിൽ ഉള്ളപ്പോൾ റോമാക്കാരെ പോലെ പ്രവർത്തിക്കുക. ഈ പഴഞ്ചൊല്ലിന്റെ മലയാളം എന്താണെന്ന് അറിയണ്ടേ? നാടോടുമ്പോ നടുവേ ഓടണം. മറ്റൊന്നുകൂടിയുണ്ട്, പാമ്പനെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം തന്നെ തിന്നണം.
3: ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ രീതികളുമായും മാറിയ സാഹചര്യങ്ങളുമായും ഇണങ്ങി ജീവിക്കാൻ പഠിക്കുക. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, മാറുന്ന കാലത്തിനനുസരിച്ച് മുന്നേറാൻ പ്രാപ്തരാവുക. അപ്പോഴാണ് ജീവിതം സന്തോഷകരമാവുന്നത്.
4: Let us be flexible enough to embrace the changes around us and equip ourselves with skills to move ahead in these dynamic times. That is when life becomes beautiful.
5: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
6: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
8: മൈജി ഹോം ഫെസ്റ്റോ?

0: അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: വാർദ്ധക്യത്തെ നേരിടാൻ തയ്യാറാകേണ്ടത് എപ്പോൾ? ഈ വിഷയം അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ കൺസൾട്ടന്റ് ജെറിയാട്രീഷ്യൻ ഡോക്ടർ നദീമോ റഹ്മാൻ.
5: ശാസ്ത്രീയമായിട്ട് നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പതുക്കെ പതുക്കെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുമെന്നാണ് പറയുന്നത്. നമ്മൾ കിഡ്നി ആണെങ്കിലും തലച്ചോറാണെങ്കിലും പേശികളാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള പേശികളും കിഡ്നിയും എല്ലാ അവയവങ്ങളും ഉണ്ടാവുക നമുക്കൊരു 30 to 35 വയസ്സിനകത്തായിരിക്കും. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ കോശങ്ങൾ പ്രായമായി തുടങ്ങും. അപ്പോൾ ആ ഒരു പ്രായത്തിലേ നമ്മൾ വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറായി തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി അവെയർ ആവണം. നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു അവയവം നമ്മുടെ കാലാണ്. നമ്മുടെ കാലിന് നമുക്ക് നല്ല പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അവസാനം വരെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രായമായവരുടെ ചികിത്സയിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരു പക്ഷേ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു ഒരു 80-ാമത്തെ വയസ്സിൽ, ആ ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക എന്നതല്ല അവിടെ ലക്ഷ്യം. അവിടെ ആൾ 85-ാമത്തെ വയസ്സിലാരും ആൾ മരണപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ ആ 85 വയസ്സ് വരെ മറ്റൊരാളുടെ സഹായമില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രായമായിട്ടുള്ള ആളുകളുടെ ചികിത്സയിലൊരു ഗോള്. ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേശികളുടെ ബലം, എല്ലിൻ്റെ ബലം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പ്രായം തൊട്ടേ 30 വയസ്സ് തൊട്ടേ നമ്മൾ പതിയെ പതിയെ നമ്മളെ കാലുകൾക്കും കൈകൾക്കും വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നടത്തത്തിന് ഉപരി പതുക്കെ പതുക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. ഇതേ എക്സസൈസുകൾ തന്നെ നമുക്ക് എല്ലുകൾക്കും ബലം വെക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഒരു സമീകൃതമായിട്ടുള്ളൊരു ആഹാരം നമ്മൾ ഈ പ്രായത്തിലെ ശ്രദ്ധിച്ചു തുടങ്ങണം. അതായത് നമ്മൾ പ്രോട്ടീനും, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ ആഹാരക്രമമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളത് വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഈ ഒരു പ്രായത്തിലെ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുമ്പോൾ 1/4 പ്രോട്ടീനും 1/4 ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, 1/4 മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മതി. പലപ്പോഴും നമ്മൾ 90% നമ്മൾ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒരു പക്ഷേ അത് ഭാവിയിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ കൃത്യസമയത്ത് 35 വയസ്സ് കഴിയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തി എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, ഇത് മൂന്നും നമ്മൾ ഒരു 30-35 വയസ്സാകുമ്പോൾ തയ്യാറായി തുടങ്ങേണ്ടതുണ്ട്.
6: ഈ വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രത്യേകതരം ലൈഫ് സ്റ്റൈലോ ആരോഗ്യക്രമമോ പാലിക്കേണ്ടതുണ്ടോ? പോഷകാഹാരങ്ങൾ അവരുടെ ഭക്ഷണക്രമത്തിൽ കുറഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ അവർക്കൊരു പ്രത്യേക ആഹാര രീതിയോ ഒരു ലൈഫ് സ്റ്റൈലോ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ?
5: ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് പ്രായമാകുമ്പോൾ കുറയുമ്പോൾ അത് നമ്മളുടെ പേശികളുടെയും എല്ലുകളുടെയും ബലക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പ്രായമാകും വരെ നമുക്ക് തുടരാം. പക്ഷേ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേശികളുടെ ബലവും എല്ലുകളുടെ ബലവുമാണ്. അതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. പ്രായമാകുന്ന സമയത്ത് പലപ്പോഴും പുറത്തു പോയിട്ട് മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും വാങ്ങി കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചില കഞ്ഞിയോ ഓട്സോ കഴിച്ച് മുന്നോട്ട് പോകുകയാണ് ചെയ്യാറുള്ളത്. എല്ലാ നേരത്തെ ഭക്ഷണത്തിലും തൈരോ മുട്ടയോ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഒന്ന് ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് പ്രായമായ ആളുകൾ. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വ്യായാമങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ, അതായത് റിട്ടയർമെൻറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് വേണം. നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് റിട്ടയർ ആയി കഴിയുമ്പോഴാണ് എല്ലാ രോഗങ്ങളുടെയും തുടക്കം ഉണ്ടാവുക. എനിക്ക് 2-3 രോഗികളുണ്ട് റിട്ടയർ ആയതുകൊണ്ട് മാത്രം ആങ്സൈറ്റി ഉറക്കക്കുറവ് വന്ന ആളുകളുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് മുന്നേ നമ്മളൊരു അടുത്ത വർഷം അല്ലെങ്കിൽ 2-3 റിട്ടയർ ആകുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജോലിയോ അവരുടെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും.

0: ണ്ട് ആ കാര്യത്തിൽ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലും 55 വയസ്സിലും അവർ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. അവർക്ക് എന്തെങ്കിലും നിത്യജീവിതത്തിൽ നമുക്ക് അവരുടെ വരുമാനത്തെയല്ല പ്രയോറിറ്റി, അവരുടെ ആരോഗ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് എന്തെങ്കിലും ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാനും കൂടെ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
1: വാർദ്ധക്യത്തെ നേരിടാൻ തയ്യാറാകേണ്ടത് എപ്പോൾ? ഡോക്ടർ നദീമോ റഹ്മാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
3: എച്ച് ബാബു അലത്തിയൂർ, മോളി റാവു എന്നിവർ പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന KT മുഹമ്മദ്. സംഗീതം KS സേതുപതി.

0: നിങ്ങൾ കേട്ടത് എച്ച് ബാബു അലത്തിയൂർ, മോളി റാവു എന്നിവർ ചേർന്നു പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന കെ ടി മുഹമ്മദ്, സംഗീതം കെ എസ് സേതുപതി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി.

0: സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കടൽ കടന്നുള്ള മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. സ്വന്തം വിയർപ്പും കണ്ണീരും കൊണ്ട് അവർ പടുത്തുയർത്തിയതാണ് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക മുന്നേറ്റവും സാമൂഹിക പുരോഗതിയുടെയും വലിയൊരു അടിത്തറ. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധമേഘങ്ങൾ വീണ്ടും പുകയുമ്പോൾ അതിന്റെ കനൽ പതിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ നെഞ്ചിലേക്കാണ്. വ്യോമപാതകൾ അടഞ്ഞും സർവീസുകൾ മുടങ്ങിയുമുള്ള യാത്രാ പ്രതിസന്ധിക്ക് പിന്നാലെ വിമാന കമ്പനികളുടെ കണ്ണിൽ ചോരയില്ലാത്ത നിരക്ക് വർദ്ധനവും കൂടിയാകുമ്പോൾ പ്രവാസിയുടെ നാട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അടയുകയാണോ? പശ്ചിമേഷ്യൻ യുദ്ധവും മലയാളികളുടെ യാത്രാ പ്രതിസന്ധിയും ഈ വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. പ്രകാശ് പി ജോസഫ്, ജനറൽ മാനേജർ, നോർക്ക റൂട്ട്.
2: വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതും സന്ദർശനം നടത്തുന്നതും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതുമായ മലയാളികളുടെ വിവിധ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നോർക്ക റൂട്ട്സ്. കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചു വരുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഈ വർഷം ആരംഭിച്ചതിനെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ സന്ദർശകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരുന്നു. നോർക്കയുടെ 24 മണിക്കൂർ കോൾ സെന്റർ നമ്പർ 1800-4253-939 എന്നീ നമ്പറിൽ മിസ്ഡ് കോൾ സർവീസും അതുപോലെ തന്നെ 8800-20-12345 എന്നീ നമ്പറിൽ 24 മണിക്കൂർ നോർക്കയുമായി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറിലും സർവീസും ലഭ്യമാണ്. ഈ നമ്പറുകളിലേക്ക് വരുന്ന കോളുകൾ ദ്രുതഗതിയിൽ നമ്മൾ പരിഹരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് പരിഹാരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് സംഘർഷത്തെ തുടർന്ന് നാട്ടിലെത്താൻ പറ്റാത്തവർക്കും അതുപോലെ യുദ്ധബാധിത പ്രദേശങ്ങളിൽ അകപ്പെട്ടവർക്ക് സഹായങ്ങൾ ഒരുക്കുന്നതിനും വിദേശകാര്യ മന്ത്രാലയം മുഖേനയും അതുപോലെ തന്നെ പ്രവാസി സംഘടനകൾ, ലോക കേരള സഭാംഗങ്ങൾ എന്നിവർ വഴിയായും നമ്മൾ നൽകി വന്നിട്ടുണ്ട്. ഈ സേവനങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. ഗൾഫ് സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധികൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായിരുന്നു അനിയന്ത്രിതമായ വിമാനയാത്ര കൂലിയുടെ വർദ്ധനവ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ നോർക്കയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിലും ഈ വിഷയം കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ വിദേശ സ്വകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി നോർക്ക റൂട്ട്സ് സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്.
1: നാട്ടിലെത്താൻ കുതിക്കുന്ന പ്രവാസിയുടെ കണ്ണുനീർ ആരും കാണാതെ പോകുന്നു. സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നും KMCC ഭാരവാഹിയും പ്രവർത്തകനുമായ ഷെഫീഖ് മൂവാറ്റുപുഴയുടെ വാക്കുകളിലേക്ക്.
3: ദിവസവും നിരവധി പ്രവാസികളുടെ പ്രയാസങ്ങളും കണ്ണീരും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരാളെന്ന നിലയിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ. എന്നാൽ ഇന്ന് അവർ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് വിമാന ടിക്കറ്റുകളുടെ അമിത നിരക്ക്. പ്രത്യേകിച്ച് അവധിക്കാലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും സാധാരണ നിരക്കിന്റെ പല മടങ്ങ് വില ഈടാക്കുന്നതാണ് കാരണം. സ്വന്തം മകളുടെ വിവാഹത്തിനോ രോഗാവസ്ഥയുള്ള മാതാപിതാക്കളെ അവസാനമായി കാണാനോ കുടുംബത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പോലും പലർക്കും സാധിക്കാതെ പോകുന്നു. മദീനയിൽ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിനിടയിൽ ഇത്തരം നിരവധി ഹൃദയവേദകമായ അനുഭവങ്ങൾ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇത് ഒരു യാത്രാ പ്രശ്നം മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവാസികൾ കുടുംബങ്ങളുടെ വേദനയാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. സീസൺ സമയങ്ങളിൽ പ്രവാസികൾക്കായി കുറഞ്ഞ നിരക്കിൽ പ്രത്യേക വിമാന സർവീസുകൾ ഒരുക്കാനും കേരള സർക്കാർ നോർക്ക വഴി കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ശക്തമായി ഇടപെട്ട് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന നടപടി സ്വീകരിക്കുവാനും ദയവായി മുന്നോട്ട് വരണമെന്നും. നമ്മുടെ നാടിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച പ്രവാസികളുടെ ഈ ന്യായമായ അവകാശം ബന്ധപ്പെട്ടവർ ഗൌരവത്തോടെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: നാട്ടിലേക്ക് വരാൻ മറ്റു വഴികളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രവാസികളുടെ നിസ്സഹായാവസ്ഥയെ വിമാന കമ്പനികൾ എങ്ങനെയാണ് കൊള്ളലാഭത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതെന്ന് വ്യോമയാന മേഖലയിലെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ തുറന്നുകാട്ടുകയാണ് അൽ ഹിന്ദ് ഗ്രൂപ്പ് ഓഫ് ട്രാവൽസിന്റെ MD നൂറുദ്ദീൻ എ അഹമ്മദ്.
4: അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ വളരെ

0: രൂക്ഷമാവുകയും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട ബഹ്റൈൻ, കുവൈത്ത് പൂർണമായിട്ടും, അതുപോലെ തന്നെ ദുബായ് വളരെ കാലങ്ങളോളം ഒക്കെ അടച്ചിടുകയും സൗദിയുടെ ചില ഭാഗങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഒമാൻ മാത്രമായിരുന്നതിൽ വ്യത്യസ്തമായിരുന്നത്. ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ അവിടെയുള്ള പ്രവാസി സംഘടനകളും എയർലൈൻസൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ധാരാളം ചാർട്ടേഡ് സർവീസ് നടത്തിയിട്ടാണ് ആൾക്കാരെ അന്ന് രക്ഷപ്പെടുത്തിയത്. രണ്ടാമത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നീങ്ങി, കർമ്മയങ്ങളൊക്കെ നീങ്ങി എന്ന് മനസ്സിലായ സമയത്ത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് ട്രാഫിക്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തു നിന്നും കേരളത്തിലേക്കുള്ള ട്രാഫിക്, കാരണം അവിടെ സ്കൂളുകളൊക്കെ അവധിയായി വേനൽക്കാലമായതിനാൽ ഇങ്ങോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് ഇപ്പം ക്രമാതീതമായിട്ടുള്ള വർധനവാണ്, എല്ലാ വർഷവും നടത്താറുണ്ട്. അതേസമയത്ത് ഈ വർഷം വളരെ കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഏവിയേഷൻ ഫ്യൂവലിന്റെ ഒക്കെ വർധനവ്, ഹോർമൂസ് ക്രൈസിസ് കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടെ ആണ് ഈ എസ്കലേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതുമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിമാന കമ്പനികളുടെ ഫെയറിനൊരു സീലിംഗ്, അതായത് ഒരു ഇത്ര നിരക്ക് ബിൽ കൂടുതൽ കൂട്ടാൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണവും നിയമവും കൊണ്ടുവരാൻ പ്രയാസമാണ്. ഗൾഫ് പ്ലെയേഴ്സിൽ പ്രധാനപ്പെട്ടത് ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, ഒമാൻ എയർ, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, സലാം എയർ, ഫൈനാൻസ്, ചെറുതും വലുതുമായതാണ്. നമ്മുടെ ഇവിടുന്ന് ഉള്ള കമ്പനികളിൽ ഇൻഡിഗോ കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ എയർ ഇന്ത്യ വളരെ കുറവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ധാരാളം കൂടുതലുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാഫിക്കാണ് ഇപ്പം കൂടുതൽ വിമാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അത് വളരെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഈ രണ്ടു മൂന്ന് ഘടകങ്ങൾ, ഒന്ന് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പം വീണ്ടും ബഹ്റൈനും കുവൈത്തിലൊക്കെ വീണ്ടും നല്ല ആശങ്കയുണ്ട്. എയർപോർട്ടുകൾ പിന്നെ ചെറിയ രൂപത്തിലൊക്കെ അടച്ചിടുകയോ അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിമാനങ്ങളുടെ സർവീസ് കുറയുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഇത് വെച്ചുകൊണ്ട് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വില കൂടുക എന്നുള്ളതാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 170 ചാർട്ടർ ഫ്ലൈറ്റ് ഈ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് കുവൈത്തിലും ബഹ്റൈനിലും പൂർണ്ണമായി എയർപോർട്ട് അടച്ചതുകൊണ്ട് ബൈ ബസ്സിന് തൊട്ടടുത്ത ഇവിടെ കൊണ്ടുവന്നു, പിന്നെ സൗദിയുടെ ബഹ്റൈൻ പാലം കടന്നു, സൗദിയിലേക്ക് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ബസ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടുന്ന് പല വിമാന കമ്പനികളുടെ സഹായത്തോടെ ഞങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റ് നടത്തിയത്. പ്രവാസി സംഘടനകളൊക്കെ അതിൽ നല്ല നേതൃത്വം വഹിച്ചിട്ടുണ്ട്. നല്ല രൂപത്തിൽ ചെറിയൊരു ഫെയറിന് കൊണ്ടുവരാനും കഴിഞ്ഞു. ഇപ്പോൾ അത് ആ ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല, കാരണം വിമാനങ്ങളുടെ അവൈലബിലിറ്റി കുറവാണ്. ആ സമയത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സർവീസുകളുടെ എണ്ണം അത്രമാത്രം തിരക്കുള്ള സമയമായിരുന്നില്ല. ഇപ്പൊ ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായിട്ട് ഇപ്പം വന്നിരിക്കുന്നത്. ആ പ്രതിസന്ധി അതിജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും ഇതിനുവേണ്ടി വല്ലാതെ കണ്ണീരൊഴിക്കേണ്ടതും പ്രയാസപ്പെടുന്നതും നമ്മുടെ എക്സ്പാട്രിയേറ്റ് ഇന്ത്യക്കാരായ പ്രവാസികളാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രയാസകരമായ കാര്യം.
1: അതിജീവനത്തിനിടയിൽ യാത്രയും മുടങ്ങുമ്പോൾ പ്രവാസികളുടെ ജീവിതം തീരാ ദുരിതത്തിലാവുന്നു. ദുബായ് KMCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിൽ ശ്രദ്ധയോട്.
2: വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്, അവിടെ സീസൺ സമയത്ത് എപ്പോഴാണോ പ്രവാസികൾക്ക് നാട്ടിലൊക്കെ കൂടുതൽ പോരുന്നത് ആ സമയം, അല്ലാത്ത സമയത്തൊന്നുമില്ല, ആ സമയത്ത് മൂന്നിരട്ടി ചാർജ് ഒക്കെ എടുക്കുന്നത്. ഈ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ പ്രവാസികൾക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഗൾഫിൽ യുദ്ധത്തിൻ്റെ സമയത്ത്, യുദ്ധം തുടങ്ങിയ സമയത്ത് പല എയർപോർട്ടുകളും ബന്ദാക്കിയ സമയത്ത് പല മാർഗങ്ങളിൽ കൂടി വന്നത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ടിക്കറ്റിന് 1.5 ലക്ഷമോ 1 ലക്ഷമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം യുദ്ധമൊന്നുമില്ല, യുദ്ധമുണ്ട് പക്ഷേ ഒരു ഫ്ലൈറ്റ് എയർപോർട്ടും അടിച്ചിട്ടില്ല. എന്നാൽ എന്താ പറയുക, അവിടുത്തെ വെക്കേഷൻ സമയമാണ്. ഈ സമയത്തും ഇങ്ങോട്ട് വാങ്ങുന്നത് 3.5-4 ഇരട്ടി ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ മാറി മാറി വരുന്ന ഗവൺമെന്റിനൊന്നും കഴിഞ്ഞിട്ടില്ല. അവരോടത്ത് നമ്മളൊക്കെ പ്രവാസികൾ ഒന്നടങ്കം സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. അതാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ അവിടുന്ന് അങ്ങോട്ടാണെങ്കിലോ ആ വരുന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പൊ അവിടേക്ക് 300-400 ദിർഹം കൊടുത്താൽ മതി. 1,800-2,000 ഒക്കെ ദിർഹം കൊടുക്കേണ്ട സ്ഥാനത്ത്, 1,400 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് 1/3 കൊടുത്താൽ മതി. അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം. ഇത് ശരിക്കും പ്രവാസികൾക്കൊരു ബുദ്ധിമുട്ടാക്കൽ തന്നെയാണ്. പക്ഷെ ഇതിലൊന്നും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഈ പ്രവാസികളിൽ 90%

0: ബിലോ 1500 2000 താഴെ സാലറി വാങ്ങുന്ന ആളുകളാണ്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എങ്ങനെങ്കിലും ഫാമിലിനോ കാർഡ് എത്തിച്ചിട്ടുണ്ടാവും. ആ ഫാമിലി, ഒരു ഫാമിലി അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ടിക്കറ്റ് അവരെടുക്കേണ്ടി വരും. അത് കാരണം അത്രയും പൈസ കൊടുക്കാൻ അവരെത്തില്ലാത്തത് കാരണം നാട്ടിലേക്ക് വന്ന് കുടുംബത്തിനെ പോലും കാണാൻ കഴിയാത്ത അവസരങ്ങളാണെന്ന് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹം പ്രതിസന്ധികളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൈത്താങ്ങാകാൻ ഭരണകൂടങ്ങൾക്കും വ്യോമയാന മന്ത്രാലയത്തിനും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. യുദ്ധത്തിന്റെ ഭീതി ഒരു വശത്തും ടിക്കറ്റ് കൊള്ളയുടെ ചൂഷണം മറുവശത്തുമായി പ്രവാസികളെ ഇനിയും വഴിയിൽ ഉപേക്ഷിച്ചുകൂടാ. കരിപ്പൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ ബദൽ സർവീസുകൾ ഉറപ്പാക്കാനും അടിയന്തരമായി നിരക്കുകൾ നിയന്ത്രിക്കാനും അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാടിന്റെ നട്ടെല്ലായ ഈ മനുഷ്യർക്ക് സുരക്ഷിതമായി സ്വന്തം മണ്ണിലേക്ക് പറഞ്ഞിറങ്ങാനാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താർ.

ഇത് ഹിന്ദുസ്ഥാനിയിലെ മിയാ കി മൽഹാർ എന്ന രാഗമാണ്. മിയാ മൽഹാർ എന്നും പറയാറുണ്ട്. മഴരാഗങ്ങളെയാണ് മൽഹാറുകൾ എന്ന് വിളിക്കുന്നത്. പലതരം മൽഹാറുകളുണ്ട്. മേഘ് മൽഹാറുണ്ട്, ധൂലിയ മൽഹാറുണ്ട്, നാനക് മൽഹാറുണ്ട്, നട്ട് മൽഹാറുണ്ട്, ഗൗഡ് മൽഹാറുണ്ട്. അങ്ങനെ മിയ മൽഹാറിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാള ചലച്ചിത്ര ഗാനമാണ്

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെൻ തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ മികവ് ഒന്നുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു തമിഴ് ചിത്രമായിരുന്നു CV ശ്രീധർ സംവിധാനം ചെയ്ത് 1982 റിലീസ് ചെയ്ത നിനൈവെല്ലാം നിത്യ. ഈ ചിത്രത്തിൽ നിന്നുള്ള ഒരു യുഗ്മഗാനം ആലപിച്ചത് SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും. ഈ ഗാനത്തിന് S ജാനകിയുടെ ഒരു സോളോ വേർഷൻ കൂടിയുണ്ട്. ഗാനരചന വൈരമുത്തു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ 8592944444
0: ദാമുച്ചേട്ടൻ പണ്ട് ഞങ്ങളുടെ പറമ്പിലാണ് താമസിച്ചോണ്ടിരുന്നത് അല്ലേ ഏത് ദാമു പറമ്പിൽ പണിക്ക് വരുന്നയാൾ കയ്യാല കെട്ടാനും നടക്കും സ്റ്റീഫൻ പിന്നെയും സംശയത്തോടെ നോക്കി ദേ ഇത്രയും പൊക്കം കുറച്ചു മുൻപ് കടയിൽ വന്ന് അരി മേടിച്ചോണ്ട് പോയി ഓ നമ്മുടെ ദാമു സ്റ്റീഫൻ കുറച്ചുനേരം ആലോചിച്ചു നിന്നു എന്നോട് അയാൾ തന്നെ പറഞ്ഞു അവിടെ താമസിച്ചിട്ടുണ്ടെന്ന് എന്നാ ശരിയാണ് നീ ഉണ്ടാകുന്നതിന് മുൻപാണ് വിജയൻ ചേട്ടൻ നിങ്ങളുടെ വീട് പണിയുന്നതിനു മുൻപ് ഞാനും അന്നേരം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ചാച്ചൻ ഒറ്റക്കാലം ജോർപ്പയുടെ കാൽ അന്നേരം പോയിട്ടില്ല പുള്ളി രണ്ടു കാലിൽ നടക്കുന്ന സമയമായിരിക്കും ദാമുച്ചേട്ടൻ അന്നേരം പയ്യനാണ് ആയിരിക്കും ഉറപ്പല്ലേ വീടിന്റെ അടുത്തുവരെ എത്തിയതുകൊണ്ട് സ്റ്റീഫൻ സഞ്ജി സാംസയ്ക്ക് കൈമാറി സൂക്ഷിച്ചു പിടിക്കെ വള്ളി പൊട്ടിപ്പോകും ദാമുച്ചേട്ടന്റെ അനിയനെ ആ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ആ മുരിക്കുമരം നിൽക്കുന്നതിനടുത്ത് സ്റ്റീഫൻ അതുവരെയുള്ള ഭാവം വിട്ട് അല്പം കൂടി ഗൗരവത്തിലായി അവനവിടെ നിന്നു കയ്യും കഴുത്തുമില്ലാത്ത വെള്ളബനിയനാണ് അവൻ ധരിച്ചിരിക്കുന്നത് പഴകിയതിന്റെ ഫലമായുണ്ടായ ചെറിയ തുളകളും കരിമ്പനും അതിലുണ്ട് തോളിലിട്ടിരുന്ന തോർത്തെടുത്ത് മുഖവും കക്ഷവും തുടച്ചുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചു എന്നിട്ട് സാംസയെ നോക്കി അഭിനന്ദനഭാവത്തിൽ ചിരിച്ചു നീ ആള് കൊള്ളാവല്ലോ എന്ന മട്ടിൽ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ സംഗതി ശരിയാണ് ദാമു പറഞ്ഞത് ശരിയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടൊന്നുമില്ല എന്നാലും ശരിയാണ് അന്നൊക്കെ ഒരു തള്ള 10-12 പേറും ചിലത് അന്നേരവേ ചാകും ചിലത് വളർന്നു വരുമ്പോ ചാകും 2-3 ബാക്കി വരും സ്റ്റീഫൻ ഒന്ന് നിർത്തി അവസാനം അവരും ചാകും അത് വേറെ കാര്യം അവന് എന്റെ കൃത്യം പ്രായമാണെന്നും കണ്ടാൽ ഏതാണ്ട് എന്നെപ്പോലെ ഉണ്ടെന്നും ദാമുചേട്ടൻ പറഞ്ഞു ശരിയാണ് നിന്റെ പ്രായം തന്നെയാണ് പക്ഷേ അവനല്ല അവളാണ് ദാമുവിന്റെ അനിയത്തിയാണത് അല്ല അത് ആൺകുട്ടിയാണ് നീ എന്നോടാണോ പറയുന്നത് അതൊന്നാന്തരം പെങ്കൊച്ചായിരുന്നു സ്റ്റീഫൻ അല്പം ഇഷ്ടപ്പെടാതെ തന്നെ പറഞ്ഞു സാംസ പിന്നോട്ടുപോയി ഒന്നുകൂടി ആലോചിച്ചു ശരിയാണ് ദാമു അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല പെൺകുട്ടിയാണെന്നും ദാമുചേട്ടൻ പറഞ്ഞില്ല അതിനെ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത് എടാ പൊട്ടാ ഞാനാണേലും നീയാണേലും ചത്തു കഴിഞ്ഞാൽ അത് എന്നേ പറയൂ എനിക്കറിയാം അത് പെണ്ണായിരുന്നു ആരോട് വേണേൽ ചോദിച്ചു ഇപ്പോൾ ആ കൊച്ചുണ്ടായിരുന്നേൽ വലിയ പ്രായമായി കാണും അല്ലേ ദാമുച്ചേട്ടന്റെ തൊട്ട് താഴെ സ്റ്റീഫന് സാംസ പറഞ്ഞതിന്റെ യുക്തി മനസ്സിലായില്ല അതെങ്ങനെയാടാ ശരിയാകുന്നത് മരിച്ചാ പിന്നെ പ്രായം കൂടില്ല അന്നത്തെ വയസ്സാണ് ഇപ്പോഴും ആ പെണ്ണിന് 13 വയസ്സ് നിന്റെ പ്രായം തന്നെ അടുത്ത വർഷം 9 ക്ലാസ്സിലേക്ക് കയറും അത്രയും പറഞ്ഞ് സ്റ്റീഫൻ പെട്ടെന്ന് തന്നെ അവന്റെ വീടിരിക്കുന്ന പറമ്പിലേക്ക് കയറി അവന് വിശക്കുന്നുണ്ട് വീടിന് നേർക്ക് നടക്കും വഴി ഈന്തുമരത്തിലൊന്ന് കൊട്ടി സഹോദരാ താമസിക്കാതെ കാണാടാ അവൻ മരത്തോട് അങ്ങനെ പറഞ്ഞ് കിണറ്റിൻകരയിൽ കാലും മുഖവും കഴുകി അകത്തേക്ക് കയറി സാംസ അത് നോക്കി നിന്ന ശേഷം വീട്ടിലേക്ക് നടന്നു
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് അവതരണം ബോബി സി മാത്യു സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ 8592944444
7: FM പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡിഗഡിൽ 4,700 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ വീണ്ടും ഇറാനെതിരെ

0: US വ്യോമാക്രമണം. തുടർച്ചയായ 6 ദിവസമാണ് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നത്. വന്യജീവി ആക്രമണം തടയാൻ ശാസ്ത്രീയ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സുവർണ ജൂബിലി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കിടക മാസാചരണം തുടങ്ങിയതോടെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനതിരക്ക്. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരാണ് കൂടുതലായും എത്തുന്നത്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഇന്ന് രാവിലെ 9 ആരംഭിക്കുന്ന ചടങ്ങിൽ 50 ആനകൾ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമെന്ന് വൈറ്റ് ഹൌസ്. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 9
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

മനുഷ്യ മനസ്സിലെ യുക്തിബോധത്തിനപ്പുറം വിരാജിക്കുന്ന അമാനുഷ ശക്തികളെ വർണ്ണിച്ചും അവയുടെ പ്രവൃത്തികൾ വിശദീകരിച്ചുമുള്ള കഥകളും കവിതകളും മലയാളത്തിൽ യഥേഷ്ടമുണ്ട്. ഇവ പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളും കുറവല്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് മധുരസംഗീതം പൊഴിച്ച് അലയുന്ന യക്ഷികളും അവയെ തളയ്ക്കാൻ സർവ്വസന്നാഹങ്ങളുമൊരുക്കി കാത്തിരിക്കുന്ന മന്ത്രവാദികളും നിരവധി മലയാള സിനിമകളിലുണ്ട്. സങ്കല്പങ്ങൾ എന്തുതന്നെ ആയാലും ഇത്തരം ചിത്രങ്ങളിലെ ഗാനങ്ങൾ അതിമനോഹരങ്ങളാണ് എന്ന് പറയാതെ വയ്യ. ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയതാണ്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഒരു സിനിമയിലെ ഗാനമാണ് അടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിലെ വാദ്യവിന്യാസത്തിനും സാങ്കേതിക വിദ്യയുടെ പിൻബലമുണ്ട്. ചിത്രം ആകാശഗംഗ, ചിത്രപാടിയ ഗാനം രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ കെ അനിൽകുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: Prevention is better than cure.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
9: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
10: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
11: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഫ്ലാഗ് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർ ട്രെയിൻ ഫ്രം ജീന്ദ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഹരിയാന ദിസ് മോർണിംഗ്. ഡൽഹി ഗവൺമെന്റ് അപ്രൂവ്സ് 400 crore rupees സ്റ്റാർട്ടപ്പ് ആൻഡ് ഇൻക്യുബേഷൻ പോളിസി ടു പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിക്ലെയർസ് റിസൾട്ട്സ് ഓഫ് നീറ്റ് യു ജി 2026 റീ എക്സാമിനേഷൻ. ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് 5 persons ഫ്രം പാട്ടൻ ഡിസ്ട്രിക്ട് ഇൻ കണക്ഷൻ വിത്ത് ഇറ്റ്സ് പ്രോബ് ഇൻ ടു ജെയ്ഷെ മുഹമ്മദ് ടെറർ മൊഡ്യൂൾ. ആൻഡ് ഇൻ മെൻസ് ക്രിക്കറ്റ്, ഹോസ് ഇംഗ്ലണ്ട് ബീറ്റ് ഇന്ത്യ ബൈ 4 wickets ഇൻ സെക്കൻഡ് ഒ ഡി ഐ ടു ലെവൽ 3 മാച്ച് സീരീസ് 1-1. And now the news in detail. Prime Minister Narendra Modi will visit Haryana, Chandigarh and Punjab today. During his visit to Haryana, the Prime Minister will flag off India's first hydrogen train between Jind and Sonipat at Jind Railway Station. He will also lay the foundation stone and dedicate to the nation various development projects worth around 14,700 crore rupees at Eklavya Stadium in Jind and address the gathering on the occasion. The launch of the first hydrogen-powered train marks an important step towards the adoption of clean and sustainable mobility in the railway sector. Designed, engineered and integrated in India, the train has been developed using indigenous technology, reflecting the country's growing capabilities in advanced railway engineering. With its introduction, India joins a select group of countries that have operational hydrogen-powered trains. These include Germany, Japan, China and the United States. More from our correspondent.
12: India has set a new global benchmark with this project, surpassing many

ശൂർപ്പണഘാഗമനം, ശൂർപ്പണഘാവിലാപം, മാരീച നിഗ്രഹം, സീതാപഹരണം, സീതാന്വേഷണം, അങ്ങനെ ആരണ്യകാണ്ഡം സംഭവബഹുലമാണ്.

ആയി മുന്നേറി കിഷ്കിന്ധാകാണ്ഡത്തിലെത്തുന്നു. ഹനുമൽ സമാഗമത്തോടെ ആരംഭിക്കുന്ന കിഷ്കിന്ധാകാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഹനുമാൻ. സുന്ദരകാണ്ഡത്തിന്റെ തുടക്കത്തിൽ നാം സമുദ്രലംഘനത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഹനുമാനെ കാണുന്നു. യുദ്ധകാണ്ഡത്തിൽ ഹനുമാന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം. സേതുബന്ധനോദ്യുക്തരായി നിൽക്കുന്ന വാനരപ്പടയ്ക്കു മുന്നിൽ രാമകഥ പാടുന്ന ഹനുമാനെ നാം കാണുന്നു. ഗായകൻ യേശുദാസ്. സംഗീതം ദക്ഷിണാമൂർ.

1958 പുറത്തിറങ്ങിയ സമ്പൂർണ രാമായണത്തിൽ എൻ ടി രാമറാവുവിന് ശ്രീരാമന്റെ വേഷമായിരുന്നു. സീതയായി പത്മിനി വെള്ളിത്തിരയിലെത്തി. ശിവാജി ഗണേശന് ഭരതന്റെ റോളായിരുന്നു. ടി കെ ഭഗവതിയായിരുന്നു സമ്പൂർണ രാമായണത്തിലെ രാവണൻ. ചിത്രത്തിൽ നിന്ന് അതീവ ഹൃദ്യമായ ഒരു ഗാനം, സി എസ് ജയരാമന്റെ കിടയറ്റ ആലാപനം. യുദ്ധരംഗത്ത് നിരായുധനായിപ്പോയ രാവണനോട് ഇന്ന് പോയി നാളെ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഔദാര്യം കാട്ടിയപ്പോൾ അപമാനിതനായ രാവണന്റെ ഹതാശമായ ആത്മഗതവും പ്രാർത്ഥനയുമാണ് ഈ ഗാനം.

മറാഠിയിലും ഹിന്ദിയിലും ഒരേ സമയം നിർമ്മിച്ച് 1943 പുറത്തിറങ്ങിയ രാമരാജ്യ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിജയ് ഭട്ടാണ്. ഈ സിനിമയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കണ്ട ഏക സിനിമ ഇതാണത്രേ. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ശങ്കർ റാവു വ്യാസ്. ഉത്തര രാമചരിതത്തെ ആസ്പദമാക്കി മെനഞ്ഞെടുത്ത ഈ സിനിമയിലാണ് പ്രശസ്ത ഗായകൻ മന്നാഡേ ആദ്യമായി പിന്നണി പാടുന്നത്. ജനാഭിപ്രായമനുസരിച്ച് സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന ശ്രീരാമൻ. മറ്റൊരു വികാര തീവ്ര മുഹൂർത്തം. ഗാനരംഗത്ത് ശ്രീരാമനായി പ്രേം അദീപും സീതയായി ശോഭനാ സമർ.

രാമരാജ്യ എന്ന ചിത്രത്തിനെ ഓരോ ഫ്രെയിമിലും അനുകരിക്കുന്ന ചിത്രമാണ് മലയാളത്തിലെ സീത. ചിത്രത്തിൽ പ്രേംനസീർ ശ്രീരാമനായും കുശലകുമാരി സീതയായും പ്രത്യക്ഷപ്പെടുന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ ലവകുശന്മാരെ താരാട്ടുപാടി ഉറക്കുന്ന സീത. അതിപ്രശസ്തമായ ഈ ഗാനം പാടിയത് പി. സുശീല. പി. സുശീലയുടെ ആദ്യ മലയാള ഗാനം കൂടിയാണ് ഈ പാട്ട്.

രാമരാജ്യയിൽ പ്രശസ്ത ഗായകൻ വിഷ്ണുപന്ത് പഗ്നിസ് നേതൃത്വം നൽകുന്ന ഒരു ഗാനത്തിൽ ശ്രീരാമകഥയെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. സംഗീതം ശങ്കർ റാവു വ്യാസ്.

സമാന സന്ദർഭത്തിലുള്ള ഗാനം. ഗാനസാഹിത്യത്തിലും ഈണത്തിലും മൂല സിനിമയിലെ മൂലഗാനത്തെ പിന്തുടരുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് എം രാജ, പി ബി ശ്രീനിവാസ്. ഗാനരചന അഭയദേവ്. സംഗീതം ദക്ഷിണാമൂർത്തി.

രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ പരാമർശിച്ച് മുന്നേറുന്ന ഒരു ഗാനം രാമരാജ്യയുടെ തമിഴ് പതിപ്പിൽ ഡി കെ പട്ടമ്മാളും പാടുന്നുണ്ട്.

1943 രാമരാജ്യ എന്ന ചിത്രത്തിന്റെ നേരനുകരണമായ സീത എന്ന മലയാള ചിത്രത്തിലെ ചില ഗാനങ്ങളും രാമരാജ്യയിലെ ഗാനങ്ങളുടെ നേരനുകരണമായിരുന്നു. ഗായിക പി. സുശീൽ.

ഈ ഗാനം പിൻപറ്റിയിരിക്കുന്നത് മൂലചിത്രമായ രാമരാജ്യയിലെ സമാന സന്ദർഭഗാനത്തിന്റെ ഈണത്തെയും ഗാനസാഹിത്യത്തെയുമാണ്. ഗായിക സരസ്വതി റാനേ.

0: കാലത്തിന്റെയും ദേശത്തിന്റെയും ജനതയുടെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് പടർന്നു കിടക്കുന്ന ഒന്നാണ് രാമായണത്തിന്റെ സ്വാധീനം. പാട്ടായും പഴഞ്ചൊല്ലായും പടമായും തിരൈപ്പടമായും അതങ്ങനെ വിവിധ ആവിഷ്കാരങ്ങളെയും തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വിവരണം വിനീതാസുമം, നിർവഹണം കെ വി ശരത് ചന്ദ്രൻ.
1: ശ്രീരാമകഥയുടെ തിരസാക്ഷ്യങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
2: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ആർട്ട് കഫയിൽ ഇനി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഫിനിക്സ് എന്ന ചിത്രത്തിൽ ചിത്രയും കപിൽ കപിലിനും പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾ, സി എസ് സാമിൻ്റെ സംഗീതം.

0: അല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം ചിത്രം പട്ടം പോലെ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. 2015 19% ഈ വർഷം 68.4% വർദ്ധിച്ചെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്തമായ പുരി ജഗന്നാഥരഥ രഥഘോഷയാത്ര അല്പസമയത്തിനകം പുനരാരംഭിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ രഥയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പുരിയിലെത്തി. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിയിരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ എന്നേക്കുമായി തടയുന്നതിനും ലോകരാജ്യങ്ങൾ കൈകോർക്കുന്നതിന്റെ ഓർമ്മയ്ക്കായാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ആചരിക്കുന്നത്. ഹജ്ജ് അപേക്ഷ തീയതി അടുത്ത മാസം 15 വരെയെങ്കിലും നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ ഹാജിമാരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം. കോഴിക്കോട് ഫറൂഖ് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാലാണ് ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ണൂർ അഴീക്കൽ സ്വദേശി ശാരദ മരിച്ചു. ഈ മാസം 5 അഴീക്കൽ ലൈറ്റ് ഹൌസ് റോഡിൽ വെച്ചായിരുന്നു തെരുവുനായ

എയുടെ കടിയേറ്റത്. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് നിർണയം പൂർത്തിയായി. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ഇയിലാണ് ഇന്ത്യ. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മധുരക്കണക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും നിത്യമാമനും പാടിയ ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് പ്രകാശ് അലക്സിന്റെ സംഗീതം.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: കുവി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് പാടിയ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് പി എസ് ജയഹരിയുടെ സംഗീതം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ഗാനോപഹാരമിനി BMH ആരോഗ്യ ജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
2: Doors and Windows Open Forum കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
9: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
10: സർ, എനിക്ക് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റിന് ഏതൊക്കെ തരം ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്?
11: ലേസറിൽ തന്നെ പല ടെക്നോളജി ഉണ്ട്. അതിൽ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോളപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. ഹോളപ്പ് എന്ന് വെച്ചാൽ ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ പ്രോസ്റ്റേറ്റ്. ഹോൾമിയം വെച്ചിട്ടുള്ളത് തന്നെ വേറെ കുറേ ലേസേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഇനി എല്ലാറ്റിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ഓൾ ഓവർ ദ വേൾഡ് അംഗീകരിച്ചൊരു കാര്യമാണ് ഹോൾമിയം ലേസറാണ് നല്ലതെന്നുള്ളത്. ഈ ലേസറിനെ കുറിച്ച് പണ്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട്, പണ്ട് ലേസർ ആദ്യം ഇറങ്ങുന്ന സമയത്ത് NDA പറഞ്ഞിട്ടുള്ള ലേസറായിരുന്നു, അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ പുതിയ ലേസർ വന്നത്. ഇലക്ട്രിക് ട്രെയിൻ വരുന്നതിന് മുമ്പ് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കൽക്കരി ട്രെയിൻ ആകുമ്പോൾ ഡ്രസ്സിൽ മുഴുവൻ കരിയുടെ പുകയുണ്ടായിരുന്നു. അപ്പൊ കാലം മാറി, ലേസർ മാറി, നമ്മൾ മാറി, എല്ലാവരും മാറി, അസുഖവും മാറി. അപ്പൊ അതുകൊണ്ടാണ് ഈ കാർഡിയാക് ആയിട്ടുള്ള ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സേഫ് ആണെന്നുള്ളത് ഞാൻ പറയാൻ കാര്യം.
10: അപ്പം സർ, നേരത്തെ പറഞ്ഞ പോലെ TURP ഓക്കെ, ചെറിയൊരു ബ്ലഡ് ലോസ് ഇൻവോൾവ് ആണ്. ലേസറിൽ അത് വളരെ മിനിമൽ ആയിട്ട് മാറുന്നു. ഇനി അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർ പറഞ്ഞു, ഈ സർജറി ഇല്ലാതെ തന്നെ നമ്മൾ ഈ സ്റ്റെൻഡിങ് പോലെയും അല്ലെങ്കിൽ പിന്നെ ഈ റിസം വാട്ടർ വേപ്പർ വെച്ചിട്ടുള്ള ആ പ്രൊസീജിയർ, അതൊന്ന് ഒന്ന്.
11: അത് ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചതെല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റിസത്തിൻ്റെ ഈ യൂറോലിഫ്റ്റിൻ്റെയും ഒരു കമ്പാരിസൺ ആയിട്ട് ഞാൻ പറയുന്ന ആദ്യം പറയുന്നതായിരിക്കും നല്ലത്. രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലത്. റിസം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ജസ്റ്റ് ഒരു നീഡിൽ പാസ് ചെയ്യാണ് എൻഡോസ്കോപ്പ് വഴി. എന്നിട്ട് 140 degree സ്റ്റീം അതിനേക്ക് ഒരു മെഷീനിൽ ഇഞ്ചക്ട് ചെയ്യാണ്. ഈ സ്റ്റീം ഇത് തട്ടുമ്പോൾ സമയത്ത് നമുക്കറിയാം, ഒരു ചൂട് തട്ടുമ്പോൾ ആ ശരീരഭാഗം ഒന്ന്
10: പൊള്ളിക്കും,
11: ഒന്ന് വികസിക്കും. അപ്പോൾ കുറച്ച് അധിക ദിവസം ട്യൂബ് ഇടേണ്ടി വരും. മൂത്രനാളത്തിലൂടെ ട്യൂബ് ഇട്ടിട്ട് നിൽക്കേണ്ടി വരും ഈ നീരൊന്ന് കുറയുന്നവരെ.
10: അല്ല, ഈ വികസിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്താ സർ ചെയ്യുന്നത്?
11: അത് പിന്നെ ഈ ഹീറ്റ് കെട്ടി കഴിഞ്ഞ ഒരു സാധനം എന്താ ചെയ്യുക, അത് കരിഞ്ഞു പോകും. പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നെക്രോസിസ് ഉണ്ടാവും. ആ നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ടിഷ്യു കരിഞ്ഞ് അഴുകുക എന്നൊക്കെ പറയില്ലേ, ആ അഴുകുന്നത് ഇതിന് ഈ പ്രോസ്റ്റേറ്റിൻ്റെ മെംബ്രെയിനകത്ത് ഇങ്ങനെ നിൽക്കും. അത് ബോഡിയുടെ ചില സ്കാവെഞ്ചേഴ്സ് ഉണ്ട്, നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കുന്ന സിസ്റ്റം മാതിരി, ആ അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും.

0: അപ്പോൾ ഈ വഴി വലുതായിട്ട് ഇങ്ങനെ കിട്ടും, ഇതാണ്
1: ഓക്കെ
0: അതിൻ്റെ തിയറി.
1: ഓക്കെ
0: ആ വഴി വലുതായി കിട്ടാൻ 3 മാസം എടുക്കും.
1: ഓ ഓക്കെ
0: 3 മാസം എടുക്കും. പക്ഷേ ഇതിലും സെക്ഷൽ ഫംഗ്ഷൻ പ്രിസർവ്ഡ് ആണ്, അതായത് ഇജാക്കുലേഷനും ഇതെല്ലാം പ്രിസർവ്ഡ് ആണ്. ഇതൊക്കെ ഇജാക്കുലേഷൻ. യൂറോ ലിഫ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിനെ 2 സൈഡിലേക്ക് അങ്ങ് മാറ്റിയിട്ട് അവിടെ സ്റ്റിച്ചിട്ട് വയ്ക്കുകയാണ്. അത് നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ചിടുന്നതല്ല, ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണ് വെച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഏത് ഭാഗമാണോ തള്ളി നിൽക്കുന്നത് അവിടേക്ക് ഒരു സ്റ്റിച്ചിടുകയാണ്. അതിനും ഈ സെക്ഷൽ ഫംഗ്ഷൻ പ്രിസർവ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ 1-2 എണ്ണം ഇങ്ങനെ വെച്ചു, 2 എണ്ണം ഇങ്ങനെ വെച്ചു, 2 എണ്ണം ഇങ്ങനെ വെച്ചു, 2 സൈഡിലായിട്ട് ഇത് വെച്ചു. ഇത് ഇംപ്ലാന്റ് ആണ്, അത് ബോഡി കോമ്പാറ്റിബിൾ ആണ്. നമ്മൾ കാലെല്ല് പൊട്ടുമ്പോൾ വയ്ക്കുന്നു, ഹാർട്ടിൻ്റെ വാൾവ് മാറ്റി വയ്ക്കുന്നു എന്ന പോലെ തന്നെയുള്ള മെറ്റീരിയലാണ് ഈ മൂത്രമൊഴുനാളത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ബോഡി കോമ്പാറ്റിബിൾ അല്ലാത്തൊരു സാധനമല്ല.
1: ഓക്കെ,
0: അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്, അതിന് ട്യൂബിൻ്റെ ആവശ്യമില്ല.
1: യൂറോലിഫ്റ്റിന്
0: ട്യൂബിൻ്റെ ആവശ്യമില്ല. ട്യൂബ് ഇട്ട് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ വിദേശത്തേക്ക് പോകേണ്ടവർക്ക് വിദേശത്തേക്ക് പോകാം, അവർക്ക് ട്യൂബ് ഇല്ലാതെ തന്നെ അവനവൻ്റെ ജീവിതമായിട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോകാം.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: മൂൺവാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ദിവ്യ എസ് മേനോനും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഗാനോപഹാരം 103.6 Real FM.
0: ഒരു റൊണാൾഡോ ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും ആവണി മൽഹാറും പാടിയ ഗാനം, അരുൺ കുമാറിന്റെ വരികൾക്ക് ദീപക് രവിയുടെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഗാനോപഹാരം. 103.6 റിയൽ എഫ്എം. The Real FM 103.6.
1: ഇശൽമാല

ഒരു കാലത്ത് വിദ്യാഭ്യാസം അധസ്ഥിത വിഭാഗക്കാർക്ക് ഒരു കിട്ടാക്കനിയായിരുന്നു. അറേബ്യയിൽ നിന്നും കച്ചവടം നടത്താൻ ഇവിടെ എത്തിയ അറബികൾ കച്ചവട സാധനങ്ങൾക്കൊപ്പം അവരുടെ സംസ്കാരവും കൂടെ കൊണ്ടുവന്നിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവോടെ അറേബ്യയിൽ ഇസ്ലാം മതം ശക്തമാകുകയും അത് പ്രചരിപ്പിക്കാൻ മതപ്രചാരകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. അധികം താമസിയാതെ കേരളത്തിലും ആ മതത്തിന് അനുയായികളെ ലഭിച്ചു. ജാതി വിവേചനത്തിൽ നിന്നും വിഭാഗീയതയിൽ നിന്നും മോചനം ലഭിക്കുമെന്ന ആഗ്രഹത്താൽ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുമായിരുന്നു ഏറിയവരും ഈ മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. സ്വതവേ അക്ഷരജ്ഞാനമില്ലാത്ത അധസ്ഥിതർ പുതിയ സംസ്കാരത്തിലേക്ക് ചേക്കേറുമ്പോൾ നിരക്ഷരതയെയും അവർ കൂടെ കൊണ്ടുപോയിരുന്നു. പുതിയ മതത്തിന്റെ നിയമങ്ങളും രീതികളും പഠിക്കേണ്ടുന്നതിന്റെ ഭാഗമായി ഖുറാനിന്റെ ഭാഷയായ അറബി പഠിക്കേണ്ടത് ആവശ്യമായി വന്നു. അപ്പോഴും മാതൃഭാഷയിൽ, അതായത് മലയാളത്തിൽ, എഴുതുവാനും വായിക്കുവാനുമുള്ള അറിവ് അവർക്ക് അന്യമായിരുന്നു. ഈ ന്യൂനത പരിഹരിക്കുന്നതിനായി കാലാന്തരത്തിൽ വികസിപ്പിച്ച രീതിയാണ് അറബി മലയാളം ലിപി. മലയാള ശബ്ദത്തെ അറബി ലിപികൾ ഉപയോഗിച്ച് പ്രകാശിതമാക്കുന്ന ഒരു എഴുത്ത് രീതിയാണിത്. വിശ്വാസം, സംസ്കാരം, ചരിത്രം, സമരം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മാപ്പിളപ്പാട്ട് എന്ന കാവ്യസംഗീത ശാഖ പിൽക്കാലത്ത് കേരളക്കരയിൽ ഉരുത്തിരിഞ്ഞുവന്നു. വക്കം അബ്ദുൾ ഖാദർ മൗലവി 1932 അൽ അമീൻ എന്ന പത്രത്തിലാണ് ആദ്യമായി ഈ കാവ്യശാഖയെ മാപ്പിളപ്പാട്ട് എന്ന പേരുകൊണ്ട് അഭിസംബോധന ചെയ്തത്. കേരളത്തിലെ മുസ്ലിങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച നൂറ്റാണ്ടുകളായി ഗദ്യപദ്യ വിഭാഗങ്ങളിലും മറ്റു രചനകളിലും ഉപയോഗിച്ചു വരുന്ന ഈ ഭാഷ തന്നെയാണ് അവർ രചനാവിശ്യാർത്ഥം മാപ്പിളപ്പാട്ടിലും ഉപയോഗിച്ചത്. 14 മലയാളത്തിലെ കാവ്യശാഖയെ മണിപ്രവാളം എന്നും പാട്ട് എന്നും രണ്ടായി വർഗീകരിച്ചതായി കാണാം. തദ്ദേശീയ ഭാഷയിലെ പദങ്ങളും, അതായത് മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും കൂട്ടിച്ചേർത്ത ഒരു രചനാരീതിയായിരുന്നു അത്. കേരളത്തിലെ തന്നെ മറ്റൊരു പ്രബല വിഭാഗത്തിന്റെ ജീവിതരീതികളും സംസ്കാരങ്ങളും ഓളം വിട്ടുന്ന കാവ്യശാഖയായ മാപ്പിളപ്പാട്ടിലും മണിപ്രവാളത്തിന്റെ രചനാശൈലി കാണാം. ഇവിടെ സംസ്കൃതത്തിന് പകരം അറബിയും മലയാളം, തമിഴ്, പേർഷ്യൻ ഭാഷകളുമാണ് മാപ്പിള കവികൾ അവരുടെ രചനകളിൽ ഉപയോഗിച്ചത്. ഹിജ്റയുടെ ചന്തവും ചരിത്രവും സ്പന്ദിക്കുന്ന മനോഹരമായ രചനാവിലാസ

ം കൊണ്ട് അനുഗ്രഹീതനായ നടപ്പു തലമുറയിലെ വിഖ്യാതനായ മാപ്പിളപ്പാട്ട് രചയിതാവ് ബദറുദ്ദീൻ പാറന്നൂരിന്റെ ഒരു ഗാനത്തിന് ശേഷം തുടർന്ന് കേൾക്കാം. മുഹസിൻ കുരിക്കളുടെ സംഗീതം, പാടിയത് അബ്ലജ മുജീബ്.

എണ്ണമറ്റ മാപ്പിളപ്പാട്ട് കൃതികളും പിറക്കുകയുണ്ടായി. വ്യത്യസ്ത ചരിത്ര സന്ദർഭങ്ങളിലും വിശ്വാസപരമായ ഉദ്ദേശങ്ങളിലുമൊക്കെ മാപ്പിള കാവ്യരചന നടത്തപ്പെട്ടിട്ടുണ്ട്. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, ഖിസപ്പാട്ടുകൾ, ഉറുതിഗാനങ്ങൾ, സർക്കീട്ടുപാട്ടുകൾ, കത്തുപാട്ടുകൾ, നവോത്ഥാന ഗാനങ്ങൾ, ചികിത്സാഗാനങ്ങൾ, സ്വാതന്ത്ര്യസമര ഗാനങ്ങൾ തുടങ്ങി എണ്ണമറ്റ വിഷയങ്ങളും സാഹചര്യങ്ങളും ഉൾക്കൊണ്ട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ ഓരോന്നും വിശദമായി പിന്നീടൊരിക്കൽ വിവരിക്കാം. പുണ്യപുരുഷന്മാരുടെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന കൃതികളാണ് മാലപ്പാട്ടുകൾ. ബാഗ്ദാദിലെ ജീലാൻ എന്ന പ്രദേശത്ത് ഹിജ്റ 471 ജനിച്ച പണ്ഡിതൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ കറാമത്തുകളും, അതായത് ദിവ്യ കഴിവുകളും, ആദ്യ മാപ്പിളപ്പാട്ട് കൃതി കൂടിയായ മുഹിയുദ്ദീൻ മാലയിൽ പ്രതിപാദിക്കുന്നു. കേരളത്തിൽ വ്യത്യസ്ത സൂഫി മാർഗങ്ങൾ, അതായത് ത്വരീഖത്തുകൾ ശക്തമായ കാലഘട്ടത്തിലാണ് മാലപ്പാട്ടുകൾ ഇത്ര ജനപ്രിയമായി മാറിയത്. പുണ്യപുരുഷന്മാരുടെ അവദാനങ്ങളും അവരെ മുൻനിർത്തി ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് മാലയിൽ അവലംബിച്ചു വരുന്ന രചനാരീതി. പ്രമുഖ സൂഫി വര്യൻ സയ്യിദ് അഹമ്മദുൽ കബീറു റിഫായിയെ പ്രകീർത്തിച്ച് രചിക്കപ്പെട്ട കൃതിയാണ് റിഫായി മാല. മുഹിയുദ്ദീൻ മാലയിലെ ചില വരികളോടും ആശയത്തോടും സാമ്യത പുലർത്തിയാണ് ഇത് രചിക്കപ്പെട്ടത്. രണ്ട് കൃതികളിലെയും തുടക്കത്തിലെ വരികളിൽ നിന്ന് തന്നെ രചനയിലെ ഈ സാമ്യത ആരംഭിക്കുന്നതായി കാണാൻ സാധിക്കും. റിഫായി മാലയുടെ രചയിതാവിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് മാപ്പിളപ്പാട്ട് രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിശ്വാസപരമായും അല്ലാതെയും ഏറെ അവതരിപ്പിക്കപ്പെട്ടതുമായ കൃതികളിലൊന്നാണ് ഇത്. കേൾക്കാം റിഫായി മാലയിലെ തുടക്കത്തിലെ ഏതാനും വരികൾ.

0: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: ചലച്ചിത്ര ഗാനം കേൾക്കാം. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം കണ്ണകി.

0: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
8: ശോഭിക വെഡിംഗ്
9: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: FM പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളും ഇതിലുൾപ്പെടും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. 50ലധികം ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. യുനെസ്കോ സാഹിത്യനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സലീംകുമാർ അനുസ്മരണം ഇന്ന് കോഴിക്കോട്. ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ചടങ്ങിൽ ആദാമിന്റെ മകൻ അബു സിനിമ പ്രദർശിപ്പിക്കും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിൽ. ഗാദിയൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയിരിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ കാശ്മീരി പ്രവാസികളുടെ പ്രതിഷേധം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മാനുഫാക്ചറിംഗ് ക്യുറാസ്.
1: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, നിഖിൽ, സംഗീത, സജിത് എന്നിവർ പാടിയ ഗാനം ചിത്രം കാക്കക്കുഴി.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: പി എം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: മണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് രൂപകൽപ്പന ചെയ്തത്. റെയിൽവേയിൽ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകളുൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ, ആരോഗ്യം, സംസ്കാരം, ഗതാഗത വാർത്താവിതരണ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDAയുടെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാവാൻ യുവാക്കൾ പ്രതിജ്ഞയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും സംഘടിപ്പിച്ച വെബിനാറിൽ രാജ്യത്തെ 10,000 യുവാക്കൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗജ് അതിർത്തി ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുകയും 18th Battalion ഔട്ട്പോസ്റ്റിലെ BSF ജവാന്മാരുമായി സംവദിക്കുകയും ചെയ്യും. ഗുജറാത്തിൽ ജയ്ഷെ മുഹമ്മദ് ഭീകര

ുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിലായി. ബിലാൽ ആബിദ് ഭായ്, ഷേറ, മുഹമ്മദ് അയ്യൂബ് കതിവാല, മുഹമ്മദ് പാലൻപുരി എന്ന ഖാലി അയ്യൂബ് സുൻസാര, ഷെഫിയ റൈസ് മുക്തി, മുഹമ്മദ് ഹസൻ കർദിയ എന്നിവരാണ് അറസ്റ്റിലായത്. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധസേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പൊതുയുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനാവും. മന്ത്രി PK ബഷീർ, K ഫ്രാൻസിസ് ജോർജ് MP, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. കോളേജിലെ അലുമിനി അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനിയായ കൊച്ചിയിലെ ടാൽറോപ്പിൻ്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജോയിൻറ്റ് ലേബർ കമ്മീഷണറാണ് റിപ്പോർട്ട് തേടിയത്. ഈ മാസം 20-നകം റിപ്പോർട്ട് ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കർക്കിടകം 1, കേരളത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ വീടുകളും ക്ഷേത്രങ്ങളും ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിങ്ങും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി ഷിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന യൂത്ത് ലീഗ്, MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഫർണിച്ചറിലെ ശബ്ദമലിനീകരണത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K വൈജുനാഥിൻ്റെ ഉത്തരവ്. കോഴിക്കോട് ഫറൂഖ് പുതിയപാല മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി പറഞ്ഞു. കോഴിക്കോട്ട് വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി

0: നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ലഭ്യമാക്കാൻ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: The Real FM 103.6.
2: ചലച്ചിത്രഗാനം കേൾക്കാം. കിളുക്കം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

0: അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: റീഗൽ ജ്വല്ലേഴ്സ്
8: മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
9: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: സ്വർണം ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപ, പവന് 104,520 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ
8: ജ്വല്ലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
9: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: പ്രിയ ഗീതം.
11: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇനി 11 വരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി പ്രിയഗീതമാണ്. പ്രിയഗീതത്തിൽ ഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട നമ്പർ 0495236614 236176. മറ്റൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം ഗ്രാംഫോൺ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ്. ഈ ഗാനം കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി ഞങ്ങളെ വിളിച്ചു തുടങ്ങിക്കോളൂ.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പ്രിയ ഗീതം,
3: പ്രിയത്തിൽ അടുത്ത ഗാനം പിന്നിലാവ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേശേരി, ഈണം ഇളയരാജ. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു മാത്രം നിന്ന് റീജ.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
3: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്.
4: Volkswagen Virtus nala varshikam aakarshikkukayanu.
5: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilavadikkunna pratheeka aanukoolyangalum
4: Phoenix Volkswagen showroom sandarshikku.
6: പ്രിയ ഗീതം.
7: റിയൽ എഫ്എമ്മിൽ പ്രിയഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നാരായം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്, പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു അഹല്യ കടലുണ്ടി.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
3: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
2: ഉണ്ടല്ലോ.
4: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംവാരമായി തിരഞ്ഞെടുക്കാം.
2: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: പ്രിയ ഗീതം
6: മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ തൻ്റെ പ്രിയപ്പെട്ട ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്ര പൂമരമുക്ക് നിന്ന് പ്രജിത്ത്. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പ്രിയഗീതം സമാപിച്ചു.
1: പ്രിയഗീതം.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നൂതനാശയങ്ങൾ, പരിസ്ഥിതി സൌഹൃദ ഗതാഗതം തുടങ്ങിയവയോട് ഇന്ത്യയുടെ അഗാധമായ പ്രതിബദ്ധത വെളിവാക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോലിയുടെ വലിപ്പച്ചെറുപ്പത്തിനപ്പുറം ആത്മാർപ്പണമാണ് ലക്ഷ്യം, സാധൂകരിക്കാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്തെ ലഹരിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ മൂർഷിദാബാദിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച് 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചു. സ്കൂൾ ബസ് ആളില്ലാ ലെവൽ ക്രോസ് കടക്കവെയായിരുന്നു അപകടം. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറി ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് പകരം വിമുക്തഭടന്മാരെ നിയമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. പൂഴി വിൽപ്പന അനുമതിക്കായി 15,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. കണ്ണൂർ ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിലെ ഇൻസ്പെക്ടർ PP ശ്രീധരനാണ് പിടിയിലായത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മൊബൈൽ ഷോപ്പിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട കത്തിനശിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ പറയാം, 9400224440 9400224440. യുവർ ചോയ്സിൽ ആദ്യം അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഈണം ഗോപി സുന്ദർ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
2: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ.ടി. ഉമ്മർ ഈണം പകർന്ന് യേശുദാസും ജെൻസിയും പാടിയ ഗാനം. ചിത്രം രക്തസാക്ഷി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പുളിയക്കോട് നിന്നും സ്മിത ശശി.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ടീച്ചർ
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS Pune, a premier heritage group of institutes.

കൊയിലാണ്ടിയിൽ നിന്നും സജിത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൊയിലാണ്ടിയിൽ നിന്നും ജീന, സാഗർ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിരിയോ ചിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ബിജു തിരുമല, രവീന്ദ്രൻ.

ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവി

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: മോഹൻ സിത്താരയുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം വചനം. ഗാനരചന ONV കുറുപ്പ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റിയാടി കുള്ളിക്കുന്നിൽ നിന്നും സുഭാഷ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: തേനും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഈണം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അത്തോളി കോളിയാട്ട് താഴത്തു നിന്നും മോഹനൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി പുതുക്കോട് നിന്നുള്ള അനു, കുട്ടൻ, കുഞ്ഞു, രാജേഷ് എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചാന്തുപൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഈണം വിദ്യാസാഗർ.

0: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
0: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഇളയ നില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിൽ ഇനി ബാലേട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാറാട് നിന്നും ആഗ്നേയ രഞ്ജിത്ത്, ആഗ്നേയ രഞ്ജിത്ത്, ശ്രീനിക രാജേഷ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: The Real FM 103.6. Yo!
4: ശക്തി എന്ന ചിത്രത്തിനു വേണ്ടി ഗോപനും സംഘവും പാടിയ ഗാനം. ഗാനശില്പികൾ ബിജു തിരുമല, KJ ജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൂവത്തിൻ കീഴിൽ നിന്നും ലീന രാജേഷും രാജേഷ് കൈതേരിയും കുടുംബവും.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡോ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: ഇനി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പരസ്പരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊളത്തറയിൽ നിന്നും നിമ്മി നിത്യ.

0: യുവർ ചോയ്സ് ഇനി കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾകോട്ട്, നാടകൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം നാളെ. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ. അഗത്തി, കൽപ്പേനി, കടമത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലാണ് പ്രാഥമികഘട്ടത്തിൽ സർവീസ്. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് സിപിഐയുമായി സിപിഐക്ക് യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി സിപിഐക്ക് വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. കണ്ണൂർ സിറ്റി പോലീസ് തൂഫാൻ ബോധവൽക്കരണ പരിപാടി പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയോട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ആകാശവാണി 103.6 റിയൽ എഫ്. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ പ്രവർത്തന വേഗത്തിലും 110 കിലോമീറ്റർ ഡിസൈൻ വേഗത്തിലും സഞ്ചരിക്കും. ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ സഖ്യകക്ഷികൾ തമ്മിലെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ പ്രവർത്തന വേഗത്തിലും 110 കിലോമീറ്റർ ഡിസൈൻ വേഗത്തിലും സഞ്ചരിക്കും. ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരത്

0: പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് UDF ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡ് വിഷയത്തിൽ ലീഗിന്റെ പ്രതികരണം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുസ്ലീങ്ങൾ അല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണെന്നും ഇതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി August 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യവുമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്നും ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമ്പസിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും വ്യവസായ വിദ്യാഭ്യാസ മേഖലകളുടെ സഹകരണത്തിനും ഊർജ്ജം പകരുന്നതായിരിക്കും പുതിയ കോറിഡോറും ഇൻക്യുബേറ്ററും. ചടങ്ങിൽ കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. മുസ്ലീം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന യൂത്ത് ലീഗ് MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ അറിയിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനിൽ ട്വിൻ ഓട്ടർ ഇരട്ട എഞ്ചിൻ സാങ്കേതിക മികവുള്ള സീപ്ലെയിനുകളാണ് പ്രാഥമികമായി സർവീസുകൾ ആരംഭിക്കുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കീർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പൂർത്തീകരിച്ചിരുന്നു. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സീപ്ലെയിൻ സേവനങ്ങൾ ആരംഭിക്കുക. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2,000 മുതൽ 4,000 രൂപ വരെ നിരക്കിൽ പരിമിതമായ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളും ക്ഷേത്രങ്ങളും ഇന്നുമുതൽ രാമായണ പാരായണത്താൽ മുഖരിതമാകും. നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം, മുഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിലാണ് നാലമ്പല ദർശനം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, പ്രത്യേക സൂക്തങ്ങൾ ചൊല്ലി പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളാണ്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ 4,000-ത്തോളം പേർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കുമെന്ന് സജീവ് ജോസഫ് MLA അറിയിച്ചു. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് CPI CPI യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPI വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശനം.

0: യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് ഫറോക്ക് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് UDF ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നയമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. മുസ്ലീം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറത്ത് സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് രാവിലെ അടിയന്തര യോഗം വിളിച്ചത്. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് CPI CPIക്ക് യാതൊരു തർക്കവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPIക്ക് വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസർ തിരുവനന്തപുരം 14th ബിരുദദാന ചടങ്ങ് ഞായറാഴ്ച രാവിലെ 10:30 വിദുര ക്യാമ്പസിൽ. നീതി ആയോഗ് അംഗം പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് പവന് 104,520 രൂപയായി. ജാതിയോ മതമോ നോക്കാതെ അനാഥർക്കും ആലംബഹീനർക്കും സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കി ഇടുക്കിയിലെ തിലകാശിപീഠം ശ്മശാനം മാതൃകയാകുന്നു. ഇടുക്കി അണക്കെട്ടിന് സമീപം ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവക്ഷേത്ര ട്രസ്റ്റിന് കീഴിലാണ് ശ്മശാനം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക്. നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. വാട്സപ്പ് നമ്പർ പറയട്ടെ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി.

9400224440. തിരിച്ചു വിളിക്കാം, ഹായിടുന്നവരെ കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം പരിപാടി, തത്സമയ പരിപാടിയിലേക്ക് വരാം.

0: ഹലോ, നമസ്കാരം ഗാനോത്സവം.
1: ഹലോ, നമസ്കാരം സർ.
0: എന്തൊക്കെയാണ്, കുറെ കാലമായി കാത്തിരിക്കുന്നു.
1: ആ സർ, ഞാൻ ജൂൺ 8-ാം തീയതി തൊട്ടിട്ട് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: ഇതുവരെ ഇപ്പൊ ജൂലൈ 8 കഴിഞ്ഞു, ജൂലൈ 17 ആവാറായി. 40 ദിവസത്തെ കാത്തിരിപ്പായി അല്ലേ?
1: ഓരോ ദിവസം പ്രതീക്ഷിക്കും, എന്തായാലും ഇനി വിളിക്കാണ്ടിരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു.
0: എപ്പോഴായാലും വിളിക്കും.
1: അതെ,
0: എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം.
1: അതെ,
0: അതിലാണ് ഞങ്ങൾക്കും ഉത്തരമില്ലാത്തത്, നിങ്ങൾക്കും ഉത്തരമില്ലാത്തത്.
1: അതൊരുപാട് കോളിങ്ങനെ വരുമ്പേ നമുക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ വിളിക്കുന്നുള്ളതേ.
0: നിങ്ങൾക്ക് എല്ലാരെയും ഇതുപോലെ പങ്കെടുപ്പിക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പേരെന്തായിരുന്നു?
1: എന്റെ പേര് നിഷ.
0: നിഷ അല്ലേ, ബേപ്പൂര. അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നാളാണോ അതോ വീട്ടിലാണോ?
1: ആണല്ലേ,
0: ഓക്കെ. അപ്പോ നിഷയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ കാര്യങ്ങൾ ഉഷാറായി പോകുന്ന ആരെങ്കിലും? മക്കളൊക്കെ?
1: മക്കള് രണ്ട് ആൺകുട്ടികളാണ്. ഒരാള് +2 പഠിക്കുന്നു, ചെറിയാള് 9-ാം ക്ലാസ് പഠിക്കുന്നു.
0: അവരുടെ കാര്യങ്ങളിൽ തന്നെ അത്യാവശ്യം അമ്മേനെ ഡിമാൻഡ് ചെയ്യും, പലതും വേണമെന്ന് പറയില്ലേ?
1: അതെ, അതെ, തീർച്ചയായിട്ടും അതേ ഉള്ളൂ.

0: ഡിമാൻഡ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും.
1: അപ്പൊ മക്കള് അമ്മക്ക് എന്താണ് സഹായം ചെയ്തുതരിക? അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നു, അമ്മ ചെയ്തു കൊടുക്കുന്നു, അപ്പൊ തിരിച്ചോ? തിരിച്ചമ്മ അമ്മ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അമ്മ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് മാത്രം പറയും. എന്നാലും ആ പഠിപ്പിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ അമ്മയും ചില ഡിമാൻഡൊക്കെ മുന്നോട്ട് വെക്കണം.
0: അതൊക്കെ ഉണ്ട്, കിച്ചണിൽ വന്നു കഴിഞ്ഞാലുള്ള സഹായവും അന്നേരം ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയും കാര്യങ്ങളും ഷെയറിംഗ് ഒക്കെ ഉണ്ട്.
1: അതെ, നല്ലതാ, ചെറിയ ജോലി ആയി, നല്ല ഐഡിയ ആണ്. കാരണം ചെറിയൊരു വർക്കും ഷെയറിംഗും ടോക്കും ഒരു ഒരു ഫെലോഷിപ്പ് ഒരു കൂട്ടായ്മയായിട്ട് മാറുമല്ലോ.
0: അതെ അതെ അതെ അതെ,
1: സന്തോഷം.
0: ഞാൻ സത്യം പറഞ്ഞ ഫുൾ എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരിക്കലും എന്നെ വിളിക്കുന്നത് വിചാരിച്ചിട്ടില്ല.
1: എന്തായാലും
0: കൊയിലാണ്ടി അങ്ങനെ ഏത് ഭാഗത്തു നിന്ന് കോള് വന്നാലും ഞാൻ വിചാരിച്ചില്ല ഇന്നിപ്പന്നെ വിളിക്കലുണ്ടാവില്ല.
1: എന്തായാലും സന്തോഷം, നമുക്ക് പരിചയപ്പെടാനും വർത്താനം പറയാനൊക്കെ ഒരു അവസരമായല്ലോ.
0: കുഞ്ഞുങ്ങളുടെ
1: പേരെന്താ?
0: മൂത്താളെ പേര് നിവേദ് കൃഷ്ണ, ചെറിയ ആളെ പേര് നീരദ് കൃഷ്ണ.
1: ഓക്കെ, അവരൊക്കെ വരുമ്പോ, വീട്ടുകാരൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയും.
0: പറയും, മോനോട് പറയാം, അമ്മ കിട്ടില്ല, അമ്മ കിട്ടില്ല, അമ്മ വെറുതെ മിസ്, അമ്മ ഇങ്ങനെ ആയിട്ട് ഇരിക്കലേ ഉണ്ടാവുള്ളൂ.
1: മോനോട് പറയണം, അമ്മയുടെ ഒരു ശുഭാപ്തി വിശ്വാസം മോനും വേണം. എന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചൊക്കെ നടക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണമെന്ന് പറയണം.
0: അതിനൊരു തെളിവാണ് ഇപ്പൊ സാർ എന്നെ വിളിച്ചത്.
1: അതെ, അത് മോനോട് ഷെയർ ചെയ്യും, മോൻ അത് ജീവിതത്തിൽ പകർത്തട്ടെ.
0: അതെ അതെ
1: അല്ലേ, അപ്പൊ അവന് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവട്ടെ.
0: ഓ ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: തകരയിലെ മൗനമേ അല്ലേ?
0: അതെ അതെ.
1: പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം അല്ലേ, ജാനകി അമ്മയുടെ പാട്ട് കേൾക്കാം.
0: വളരെ സന്തോഷം.
1: ഞങ്ങൾക്കും അതുപോലെ
0: ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കോളാണ്.
1: ഞാൻ ഒരു എന്താ പറയാ, ടോക്ക് ഞങ്ങളെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നു.
0: ഓക്കെ,
1: അപ്പൊ വെൽക്കം.
0: ഓക്കെ, ഓ ആയിക്കോട്ടെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം ദീപു.
1: നമസ്കാരം സാർ.
0: ഇവിടെ കോഴിക്കോട് ബീച്ചിലാണോ ഉയലാണ്ടിയാണോ എവിടെയാണ്?
1: ഞാൻ 2007 മുതൽ സ്റ്റാർട്ടിങ് അവിടെ കോഴിക്കോട് ബീച്ചിലാണായിരുന്നു. ഒരു 5 വർഷം അവിടെ
0: ലൈഫ് ഗാർഡ് ആയിട്ട് അല്ലേ?
1: ലൈഫ് ഗാർഡ് ആയിട്ട്.
0: ഇപ്പോ മാറിയോ?
1: ഇപ്പോ ഞാൻ ധർമ്മടത്താണ്.
0: അതെയോ?
1: കണ്ണൂർ ജില്ലയിലെ.
0: അവിടെ ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടാണോ?
1: ഓ, ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെയാണ് ഈ ഐലൻഡ് ഒക്കെ കിടക്കുന്നത്.
0: ഓഹോ,
1: ധർമ്മട ഐലൻഡ്.
0: അതിപ്പോ ഒരു ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടിട്ടുണ്ട്.
1: ഓ, ഒരുവിധം സഞ്ചാരികൾ വരുന്നു.
0: വീക്കെൻഡിലൊക്കെ വൻ തിരക്കാണ് അല്ലേ?
1: ഓ, ഭയങ്കര തിരക്കാ.
0: നിവിന്റെ സ്വദേശം എവിടെയാ?
1: ഞാൻ കൊയിലാണ്ടിക്കാരനാണ്.
0: കൊയിലാണ്ടി?
1: കൊയിലാണ്ടി സിവിൽ സ്റ്റേഷന്റെ ബാക്കില്.
0: ഓ, അത് ശരി. അപ്പൊ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നപ്പോ ഞങ്ങളെ മുമ്പിലല്ലേ കുറെ കാലം ഇരുന്നത്?
1: തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ.
0: അതെ അല്ലേ?
1: മനസ്സിലായി.
0: അതെ അതെ, ഒരുപാട് നിങ്ങളെ വലിയ വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഒരു പ്രവർത്തനമാണല്ലോ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: പലപ്പോഴും പല നടത്തിയ പല രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറും അറിയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാലും ചിലതൊക്കെ കണ്ണുവെട്ടിച്ച് ചിലതൊക്കെ നമ്മൾ അറിയാതെയും ചിലതൊക്കെ സംഭവിച്ചു പോകുന്നു അല്ലേ?
1: സംഭവിച്ചു. അതൊക്കെ നമ്മൾ അറിയാത്ത ഒരു മേഖല പോയിട്ടാണ് അവര് കുളിക്കുന്ന. അന്ന് ഇന്നിപ്പം കുറവാണ് സാറേ.
0: ആ കാലത്ത് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ബോധ്യമുണ്ട് ഇത് കുറച്ച് അപകടമാണെന്ന്.
1: തീർച്ചയായിട്ടും. അതെ അതെ അതെ.
0: അല്ലാതെ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മനസ്സിലാക്കിയ ഒരു എന്താ പറയാ ഒരു അവയർനെസ് കൊണ്ടാണല്ലോ, അവബോധം ഉണ്ടാവുന്നോണ്ടാണല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങക്ക് എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ള ഈ ജനങ്ങളോട് പറയാനുള്ളതാണ്, ഈ ഫാമിലി ആയിട്ട് വരുന്നവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ആയിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇതുവരെ കണ്ടതിലിപ്പം ധർമ്മടത്തായപ്പോ കോഴിക്കോടായപ്പോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെയും കൊണ്ട് വരും, ഈ അമ്മമാരൊക്കെ വരും. അപ്പൊ അവരിങ്ങനെ ഈ ഇന്ന് മൊബൈലിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്ക, എന്നിട്ട് അവര് കുട്ടികളെ ശ്രദ്ധിക്കില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വേറെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മളോട് പറയാ, സാറേ അത് അവിടെ കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നേരാണ് അവിടെ നമ്മൾ അങ്ങോട്ട് എത്തുക. നോക്കുമ്പോ അവരെ കുട്ടികളവിടെ കടലിലായിരിക്കും,
0: ഇവര്

0: നമ്മൾ ഇതുവരെ കണ്ടതിലിപ്പം ധർമ്മടത്തായപ്പം കോഴിക്കോടായപ്പോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെയും കൊണ്ട് വരും, ഈ അമ്മമാരൊക്കെ വരും. അപ്പൊ അവരിങ്ങനെ ഈ ഇന്ന് മൊബൈലിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്ക, എന്നിട്ട് അവര് കുട്ടികളെ ശ്രദ്ധിക്കില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വേറെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മളോട് പറയാ, സാറേ അത് അവിടെ കുട്ടികൾ ഇങ്ങനെ വെറുതെ കളിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നേരമാണ് അവരെ നമ്മൾ അങ്ങോട്ട് എത്തുക. നോക്കുമ്പോ അവരെ കുട്ടികളവിടെ കടലിലായിരിക്കും,
1: ഇവര്
0: ഫാമിലി ഒക്കെ അങ്ങനെ
1: അശ്രദ്ധമായിട്ടാണ് നീങ്ങുന്നത് പലപ്പോഴും.
0: അതെ അതെ അതെ അതെ, അങ്ങനെ കൊറേ ഞങ്ങള് എടുത്ത് കൊണ്ടേ അവരെ ഏൽപ്പിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര വിഷമം. പിന്നെ നമ്മൾ വെക്കുന്ന സൈൻ ബോർഡിന്റെ മുകളിൽ ഇവരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിങ്ങനെ വെക്കും. അവര് കടലിറങ്ങാൻ വേണ്ടിട്ട് വെക്കുന്ന ഈ ചുരിദാറിന്റെ ഷാളോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ
1: ഉണ്ടാവില്ല, കാണാതെയും പോകും.
0: കാണാതെയും പോകും. അത് ഭയങ്കര സങ്കടമുള്ള എന്റെ ഞങ്ങള് പിന്നെ നമുക്കൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ഒന്നും പബ്ലിക് ചെയ്യില്ല എന്നുള്ളൂ. നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
1: കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതില് എങ്ങനെ ഒരു പൊതു ഇടത്ത് എന്നാൽ പ്രത്യേകിച്ച് വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊരു ഒരു ബോധ്യം നന്നായിട്ടുണ്ടാവണം.
0: തീർച്ചയായും
1: വെള്ളം വളരെ ആകർഷകമാണെങ്കിലും അത് അത്രമാത്രം അപകടകാരിയും കൂടിയാണ്.
0: അതിൽ
1: പോയാൽ പോയത് തന്നെ, പ്രത്യേകിച്ച് കടലൊക്കെ അല്ലേ,
0: കടലൊക്കെ അതാണ്.
1: അങ്ങ് വലിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് നീന്തിക്കൊണ്ട് രക്ഷപ്പെടുത്തലൊക്കെ ബുദ്ധിമുട്ടല്ലേ.
0: തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ, കാരണം കുട്ടികൾക്കൊന്നും അധികം സമയം വേണ്ട.
1: മനസ്സിലായി.
0: വലിയവരൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും തെരഞ്ഞെടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൈ ഉയർത്തോ സ്വയം രക്ഷപ്പെടാനോ ശ്രമിക്കും. ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് വീണ് പോയിക്കണ്ടല്ലോ, അന്നേരം തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരാ ലെൻസിൽ അവർക്ക് എത്തും. അപ്പൊ അതിന് കൂടുതൽ സമയം വേണ്ടി വരില്ല. അത് ഈ അച്ഛനമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ള ഒരു സന്ദേശം നമുക്ക് പറയാനുള്ളൂ.
1: എന്തായാലും ദീപു അത് പറയാൻ വേണ്ടി ഒരു മെസ്സേജ് ഇടുകയും നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്ത ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാര്യം അനേകർക്ക് ഇതൊരു ജീവൻ മരണ പ്രശ്നമാണിത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതില് നമ്മളൊരു സന്തോഷിക്കാൻ പോയിട്ട് അതൊരു ദുഃഖമായി മാറരുതല്ലോ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊരു ആ ഒരു പെരുമാറ്റ രീതികൾ അത് എല്ലാരും പറയുന്നതാണ്. പക്ഷെ താങ്കളെ പോലെ അതില് നേരനുഭവം ഉള്ള ഒരാൾ അത് പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. അത് കൂടുതൽ പേര് മനസ്സിലാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹം.
1: അതെ, ഉറപ്പായിട്ട് സംഭവിക്കട്ടെ. കാരണം
0: ഞങ്ങൾ ബീച്ചിൽ വരുന്നവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കലോ അതന്നെ, നിങ്ങൾ കളിച്ചോ, പക്ഷെ നിങ്ങൾ രക്ഷാക്കൾ നിങ്ങളെ കൂടെ കയ്യിലുണ്ടായിരുന്നു സുരക്ഷിതമായിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചോ, കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലാതെ ഞങ്ങളെ കണ്ണു വെട്ടിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയും പോയി ഞങ്ങൾ നല്ല നാട്ടിലുള്ള ആൾക്കാരായാലും ഏത് സ്ഥലത്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, താമസ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊന്ന് ജസ്റ്റ് പോയി ചോദിച്ചിട്ട് നിങ്ങൾ കടലിറങ്ങോ പുഴയിലിറങ്ങോ ചെയ്താൽ ഒരു അപകടവും ഇവിടെ സംഭവിക്കില്ല.
1: മനസ്സിലായി.
0: അങ്ങനെ അപകടത്തിലേക്ക് പോകും, അതാണ് സംഭവം.
1: എന്തായാലും അങ്ങനത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനുള്ള ഒരു കാരണമായിട്ട് നമ്മുടെ ഒരു സംഭാഷണം ചെറുതായ രീതിയിലെങ്കിലും സംഭാവന ചെയ്യട്ടെ കേട്ടോ.
0: ഓക്കെ
1: ദീപു. എന്തായാലും താങ്കൾ ഇത്രയും ആഗ്രഹിച്ചു, അതെ ഞങ്ങൾക്കാണ് സന്തോഷം ദീപു. കാരണം എന്താ വെച്ചാൽ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ താങ്കൾ കാണിച്ച സന്മനസ്സിന് നന്ദി.
0: ഓക്കെ, താങ്ക് യു സാർ.
1: അപ്പൊ പാട്ട് വേണ്ടത് ഹിസാനസ് അബ്ദുള്ളയിലെ പ്രമദവാനം കേൾക്കാം. കൂടെ സഹപ്രവർത്തകരായോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ, ടൂറിസ്റ്റ് അവിടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് കേട്ടോ.
0: ഓക്കെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, വെൽക്കം. റൈറ്റ്.

0: ആ നമസ്കാരം സിന്ധു.
1: നമസ്കാരം.
0: അത് എവിടെയാ സിന്ധുവിന്റെ സ്ഥലം?
1: ഞാന് വെങ്ങേരി.
0: വെങ്ങേരി. ആ ഹാ, നമ്മുടെ കാർഷിക മൊത്ത വിപണന കേന്ദ്രം ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
1: അതിനടുത്തായിട്ട് വരും, അവിടുന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ.
0: അതിനേക്കാൾ പ്രശസ്തം വെങ്ങേരിയിലെ നിറവാണ് അല്ലേ? സിന്ധു നിറവിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും?
1: അതില്ലല്ല, അത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്.
0: ഓ, റെസിഡൻസ്. അപ്പുറത്തെ റെസിഡന്റ് അല്ലേ?
1: റെസിഡൻസ് വേറെ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള കുറെ സംരംഭങ്ങളൊക്കെ അവിടെ വളരെ മാതൃകാപരമായ പച്ചക്കറി കൃഷി പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ നല്ല പച്ചക്കറികളൊക്കെ അവിടെ വിൽപ്പന, അങ്ങനെ പല പരിപാടികളും നിറവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വേറെ ഒന്നുമില്ല, ഇപ്പൊ വീട്ടിലിരുന്നു.
0: ആ അപ്പൊ ജോലി ആയിരുന്നോ?
1: ജോലി ആയിരുന്നു, ഇപ്പം റിട്ടയർഡ് ആയി.
0: അതെയോ?
1: ടീച്ചറായിരുന്നു.
0: ആ അധ്യാപികയായിരുന്നോ?
1: അതെ.
0: എവിടെയായിരുന്നു, ഏത് ഭാഗത്താ?
1: ഞാൻ വെങ്ങേരി യു പി സ്കൂളിലായിരുന്നു.
0: ആ നാട്ടിൽ തന്നെ?
1: അതെ, അവിടുന്ന് അടുത്ത് തന്നെയാണ്, ഒരു ജസ്റ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ.
0: ഓ ഹോ, അപ്പൊ ഒരു ഒരുപാട് കാലം അവിടെ ഒരുപക്ഷെ ജോലി ചെയ്ത് കാണും അല്ലേ?
1: 10-18 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ കൊല്ലാണ് റിട്ടയർ ആയത്, 25.
0: ആ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പൊ മുതിർന്നവരും അവരുടെ മക്കളും ഒക്കെ ഒരുപക്ഷെ സ്കൂളിലേക്ക് വന്ന് കാണും.
1: അതെ അതെ, ഞാൻ ചെറിയ ക്ലാസ്സിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കുറെ കൊല്ലങ്ങളായിട്ട്. 1-ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു.
0: ഓ, 1-ാം ക്ലാസ്സിലെ ടീച്ചറൊന്നും ഒരു കാലത്ത് ആരും മറക്കൂല. അങ്ങനെയല്ല, കാരണം നമുക്ക് ഏറ്റവും വലിയ ഗ്രൂമിംഗ് ഒരു പീരീഡിലെ നമുക്ക് ഒരു പല രീതിയിൽ നമുക്ക് അതുപോലെ ശിക്ഷണത്തിനായാലും വാത്സല്യത്തിലായാലും നമുക്ക് അക്ഷരങ്ങളിലായാലും ഭാഷയിലും ഒക്കെ ഒരു പ്രാവീണ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ നിർണായക

0: സ്വാധീനാണല്ലോ ആ ടീച്ചർ.
1: അതെ അതെ.
0: അപ്പൊ അത് ഒരു വലിയ ഒരു മഹത്തായ പ്രവർത്തനം തന്നെ എല്ലാം കൊണ്ടും. ഇപ്പൊ ടീച്ചിങ് അസൈൻമെന്റ്സ് ഒന്നും ഇല്ലേ?
1: ഇല്ല, ഇപ്പം വീട്ടില് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. പിന്നെ അങ്ങനെ സമയം
0: അതെ
1: ഒരു പുസ്തകം വായിച്ചിട്ടോ അങ്ങനെ ചെറുങ്ങനെയൊക്കെ സമയം പോകുന്നു. വീട്ടിലത്തെ ജോലികളും എല്ലാം ആയിട്ട് അങ്ങനെ
0: ഒരു മീ ടൈം ഉപയോഗിക്കുന്നു.
1: അതെ.
0: ഓക്കേ, നമുക്ക് ഏത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ആ സിനിമയിലെ പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: അതിൽ ഏത് പാട്ടാ വേണ്ടേ?
1: ഓർമ്മകൾ
0: ഓടിക്കളിക്കുവാൻ എത്തുന്ന അല്ലേ. ഓക്കേ, ആ പാട്ട് കൊടുക്കാലോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ കേട്ടോ. എന്തായാലും വിളിക്കാൻ വേണ്ടി കുറച്ചു കാലം മെസ്സേജ് കിട്ടതിൽ പ്രത്യേക സന്തോഷം.
1: അതെ, താങ്ക് യു. ഞാൻ എന്റെ മകളുമാണ് ഇപ്പൊ വീട്ടിലുള്ളത്.
0: അതെല്ലേ,
1: മകള് ജോലിക്ക് പോയിരിക്കാണ്.
0: ആ, മകള് വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ ടീച്ചർ, താങ്ക് യു.
1: താങ്ക് യു.
0: റൈറ്റ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. നമസ്കാരം പുഷ്പരാജ്. ആ നമസ്കാരം. പന്തീരങ്കാവിലാണോ?
1: ആ പന്തീരങ്കാവ് മര സ്റ്റോപ്പിന്റെ അടുത്താ വീട്.
0: ആ ഹാ ഹാ. അപ്പൊ എന്തായാലും ഒരു പാട്ട് കേൾക്കണമെന്ന് കുറെ കാലം ആഗ്രഹിക്കുന്നു.
1: അതെ,
0: നമ്മള്
1: എന്താച്ചപ്പോ ആദ്യത്തെ മാതിരി വിളിച്ചാൽ അങ്ങനെ
0: കിട്ടുന്നില്ല,
1: കിട്ടുന്നില്ലല്ലോ.
0: അല്ല, അത് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി സൗകര്യമായില്ലേ. നമ്മളിങ്ങനെ ഒരു സമയം ഒരു മണിക്കൂർ ഫോണിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെടണ്ടല്ലോ.
1: ഞാൻ എനിക്ക് ടൈലറിംഗ് ആണ് ജോലി.
0: ആ അപ്പോ കുറെ കൂടെ സൗകര്യമായി. അപ്പൊ നമുക്ക് തയ്യൽ നടക്കും, പാട്ട് കേൾക്കാം.
1: ഞാൻ പിന്നെ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്.
0: ആ ഹാ ഹാ. മുമ്പ് നമ്മളെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് മുമ്പ്.
1: ആ കുറെ പ്രീതേച്ചൊക്കെ ഉള്ള സമയത്ത്.
0: അത് കുറച്ച് മുമ്പാണ് അല്ലേ?
1: ആ ഞാൻ പിന്നെ പിന്നെ ഇവിടെ മിഠായി തെരുവിലൊക്കെ ജോലി ചെയ്ത വാർത്തയിലേക്കൊക്കെ.
0: ആ ഹാ ഹാ. അപ്പൊ കുറെ കാലമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ഇതുപോലെ ഫാഷൻ അതുപോലെ തയ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
1: ആ അത് പിന്നെ കുറെ കാലം മിഠായി തെരുവിലൊക്കെ ഉണ്ടായിന്. പിന്നെ ഞാന് സ്വന്തമായിട്ട് ഇവിടെ തുറന്നേനി, ഇവിടെ പന്തിന ഇവിടെ പൊക്കുന്നു.
0: ആ
1: അപ്പൊ പിന്നെ അവിടെ കൊറോണ വന്ന സമയത്തൊക്കെ
0: കുറച്ച് ബുദ്ധിമുട്ടായി.
1: ആ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് ഒഴിവാക്കി.
0: ഇപ്പൊ പന്തിരങ്കാവിൽ വർക്ക് ചെയ്യാണ്?
1: അല്ലല്ലല്ല, അപ്പം പന്തിരങ്കാവല്ല വീട്, ഇപ്പം ചെറുവണ്ണൂരല്ല
0: വർക്ക്. ഓക്കെ.
1: ബൈപ്പാസ്.
0: ആ അപ്പൊ അവിടെയൊക്കെ നല്ല ഒരു ബൈപ്പാസ് വന്നപ്പോ കുറച്ച് സൗകര്യങ്ങൾ കൂടിയല്ലോ അല്ലേ?
1: അതല്ല, പാലത്തിന്റെ പണി നടന്നു.
0: അതെ, അത് കഴിയുമ്പോ കുറെ കൂടെ ആ പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾ മൊത്തത്തില് അങ്ങ് പരിഹരിക്കും.
1: ആ സൗകര്യം കൂടും. പക്ഷെ ഇപ്പം ഭയങ്കര ബ്ലോക്ക്.
0: ഇപ്പൊ അതെ, ഇപ്പൊ എല്ലാരും ദുരിതക്കയത്തിലാണ്.
1: പെട്ടെന്ന് പണി നിന്നല്ലോ, ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനൊക്കെ ആള് മറിയനെ കൊണ്ട് പെട്ടെന്ന് പണി നിന്നതിനെ കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടപ്പോ ബ്ലോക്കും കാര്യമൊക്കെയായിട്ട്.
0: ഇപ്പൊ എല്ലാരും പറയാറുണ്ട് അങ്ങോട്ട് യാത്ര കോഴിക്കോട് നഗരത്തിലേക്ക് ആ വഴി വരുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അനുഭവമാണല്ലോ.
1: ആ ബോബിയറിന്റെ വീട് ഇപ്പൊ വെള്ളിമാടുകുന്ന് തന്നെയാണ്.
0: അതെ, ഈ ഭാഗത്തൊക്കെ തന്നെ താമസിക്കുന്നേ.
1: അല്ല, ആദ്യം വെള്ളിമാടുകുന്ന് ഇനിയല്ലോ.
0: ഞാനിവിടെ കോഴിക്കോട്ട് തന്നെ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മള് കൊറേ ദിവസങ്ങളായിട്ട് ഈ അതിന് ശേഷം ആ വിയോഗത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നത് ജാനകമ്മയുടെ പാട്ടുകൾ തന്നെയാണ്.
1: അതെ, പെട്ടെന്ന് അത് നല്ല സമയത്ത് തന്നെ ജാനകമ്മ പാട്ട് നിർത്തും ചെയ്തു. അതൊക്കെ ഒരു നല്ലൊരു ദൈനി.
0: പിന്നെ ഈ പറഞ്ഞ പോലെ ചില അനിവാര്യതകളെ നമ്മള് സ്വീകരിച്ചേ പറ്റൂ, പൊരുത്തപ്പെട്ടേ പറ്റൂ. നമുക്ക് ഒരു പാട്ട് കേൾക്കാം. കുയിലിനെ തേടിയിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടെ?
1: മുല്ലവള്ളിക്കുടിൽ.
0: ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിന്റെ സംഗീതം അല്ലേ?
1: ഓക്കെ.
0: ഓ താങ്ക് യു പുഷ്പരാജ്. ഞങ്ങളെ സ്നേഹാന്വേഷണം അവിടെ ചെറുവണ്ണൂരുള്ള ആൾക്കാരോടൊക്കെ പറയൂട്ടോ, നമ്മളെ സഹപ്രവർത്തകരോടും വീട്ടുകാരോടൊക്കെ. ഓക്കെ ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാ? സൗദ?
1: സൗദ അല്ല, സുഹറ.
0: സുഹറ സുഹറ ഓ സോറി.
1: ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കോൾ ചെയ്തത്. എന്റെ ഉമ്മന്റെ പേര് കുഞ്ഞാത്ത്. ഞാൻ കൊടുക്കാം.
0: ഓ
2: നമസ്കാരം. ഹലോ.
0: ഹലോ ഉമ്മ, നമസ്കാരം. നമസ്കാരം.
2: ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാണ് ഞങ്ങളെ സംഭാഷണമൊക്കെ. എനിക്ക് വിളിക്കാനൊന്നും അറിയില്ല.
0: അതെ, അപ്പൊ അതല്ലേ മോള് ഇപ്പൊ സുഹറ സഹായിച്ചത്.
2: ഓള് ഇന്നലെ വന്നതാണ്.
0: ആണോ? ഉമ്മ എവിടെയാ താമസിക്കുന്നത്?
2: ഇവിടെ പന്തിരങ്ങാവ്.
0: ആ മോളോ?
2: മോള്
1: ഞാൻ പൊന്നാനിയാണ്.
0: ഓ അതെയോ?
2: ആ അപ്പൊ ഞാൻ ഉമ്മക്ക് വയ്യായിട്ട് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നലെ. ഇന്നലെ ഞാൻ വന്നപ്പോഴും ഉമ്മ ഇങ്ങനെ പാട്ട് കേട്ട് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് ബസപ്പനോട് പറഞ്ഞു ഇതിലേക്ക് ഒന്നൊരു ഹായ് വിട്ടാല് അവിടുന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ പറഞ്ഞു. നമ്പറൊക്കെ ബൈഹാർട്ടാണ്.
0: ശരി.
2: അപ്പൊ സാറിന്റെ ഇത് വരുമ്പോഴാണ് അത് ഭയങ്കര ഇഷ്ടം. ആ സംസാരം ഭയങ്കര ഇഷ്ടമാണ്.
0: വളരെ സന്തോഷം അതൊക്കെ കേൾക്കുന്നതിൽ. എന്തായാലും ഉമ്മ അത്രയും ആഗ്രഹിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരമായല്ലോ എന്നുള്ളതാണ് അത് അതിനേക്കാൾ വലിയ സന്തോഷം.
2: അതന്നെ വിളിച്ചന്നെ കിട്ടും ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിളിച്ചാന്ന്.
0: അപ്പൊ ഉമ്മ അത്രയും ആഗ്രഹിച്ചു എന്നതിന്റെ അർത്ഥം.
2: ഞാൻ പറഞ്ഞു എന്തായാലും കിട്ടുന്നു ഞാനും പറഞ്ഞു.
0: അതെ, അത് മതി. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഒരു അവസര സാഹചര്യത്തെ നേരിടേണ്ടത് അല്ലേ. പൊന്നാനിക്ക് പോയിട്ട് എത്ര കാലായി?
2: അവിടേക്ക് പോയിട്ട് ഇപ്പം 16 വർഷമായി.
0: ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും.
2: ആ വരും. ഉമ്മക്ക് ഇങ്ങനെ വയ്യാനാലൊക്കെ വരും. ഞാന് ഹെർബാ ലൈഫ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വർക്കുണ്ട്. ഒഴിവുള്ള എങ്ങനെങ്കിലും ഒക്കെ ഒഴിവാക്കിയിട്ട് വരികയാണ് ഉമ്മനെ കാണാൻ.
0: ഉമ്മയുടെ കൂടെ വേറെ സഹോദരങ്ങളുണ്ടോ?
2: ആ അനിയനും ഭാര്യയും കുട്ടികളും ഉണ്ട്. രണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട്. അവരൊന്ന് ഒരാള് മാങ്കാവാണ്, ഒരാള് ഫറോക്ക് ആണ്.
0: താങ്കൾ മാത്രമേ സുഹറ മാത്രമേ അങ്ങോട്ട് പൊന്നാനിക്ക് പോയുള്ളൂ?
2: ആ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങള് വെച്ചാല് ഉപ്പ ഒരുപാട് ചെറുപ്പത്തിൽ മരിച്ചതാ. 5-3 വയസ്സാകുമ്പോ ഉമ്മക്ക് 24 വയസ്സാണ്. അന്ന് മുതലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ച ഒരാളാണ്. കുറച്ച് ശരീരത്തിനൊക്കെ വയ്യാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആണ്. എന്തായാലും
0: നിങ്ങളെ എല്ലാരും മക്കളൊക്കെ ഓടി ഓടി വരുന്നു എന്നുള്ളതന്നെ ഉമ്മക്ക് ഒരു ആശ്വാസം. ശരീരത്തിന് ആശ്വാസം കുറവഞ്ഞാലും മനസ്സിന് ആശ്വാസം ഉണ്ടല്ലോ.
2: എന്നും വിളിക്കും, ഞാൻ എന്നും വിളിക്കും.
0: എന്തായാലും ഉമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. ഭക്ഷണമൊക്കെ

0: കഴിഞ്ഞോ? എന്താ ഉമ്മയുടെ ഭക്ഷണം കഴിഞ്ഞോ?
1: ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
0: എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉമ്മയ്ക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കിയോ? സുഹൃത്തുക്കളൊക്കെ കേട്ട് പന്തീരങ്കാവ് പന്തീരങ്കാവ് പരിസരത്തുള്ള സുഹൃത്തുക്കളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി കൂടുതൽ അരി ഇരുന്നോട്ടെ. അപ്പോ ജാനകി അമ്മയുടെ പാട്ടാണ് ഉമ്മയ്ക്ക് വേണ്ടത് അല്ലേ? നമുക്ക് അമ്പലപ്രാവിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും കൊടുത്താലോ? ബി ഭാസ്കരൻ, എം എസ് ബാബുരാജിന്റെ. അപ്പൊ ഉമ്മയോട് ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണം കേട്ടോ, ഉഷാറായി വരട്ടെ.
2: അതെ,
0: എന്നാ ശരി, പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം അശുതോഷ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: അശുതോഷ് എവിടെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അതെ അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ആർ ഒ വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അതെ അല്ലേ. ആ ഹാ ഹാ
1: അതെ അതെ.
0: അപ്പോൾ നമ്മളെ ഒരു പ്രോഗ്രാമിൽ ഒരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം താങ്കൾ മെസ്സേജ് ഇട്ട് കണ്ടു.
1: അതെ അതെ, രണ്ടു മൂന്ന് ദിവസമായി ഞാനിപ്പോ ലഞ്ച് ബ്രേക്കിനെ വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയൊരു റേഡിയോ സെറ്റ്
0: മേടിച്ചിട്ടുണ്ടായിരുന്നു.
1: റേഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ സ്പീക്കർ സെറ്റ് മാത്രം, ബ്ലൂടൂത്തിന്റെ.
0: എന്നിട്ട് നമ്മൾ ഫോണിൽ നിന്ന് നേരെ അതിലേക്ക് കണക്ട് ചെയ്യും.
1: അതെ അതെ അതെ, ഓൺലൈനായിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ നിങ്ങൾ വിളിക്കുന്നതും സംഭാഷണം കേൾക്കുന്നതും പഴയ ഒരു ചെറുപ്പകാലത്തേക്കാണ് കൊണ്ടുപോകുന്നത്.
0: ആ ചെറുപ്പകാലം എവിടെയായിരുന്നു?
1: ചെറുപ്പകാലം ഇവിടെ കോഴിക്കോട് ആയിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ഞാൻ 99 മുതൽ ഡി ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ഡി ടി പി സെന്റർ ആയിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഗ്രാഫിക് ഡിസൈനിലേക്ക് മാറി. മൾട്ടിമീഡിയ ഉണ്ടായിരുന്നു, എല്ലോറ മൾട്ടിമീഡിയ കോഴിക്കോട് ഫേമസ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്പിറേഷൻസ് ആണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്.

0: യൂണിവേഴ്സിറ്റി ആയിരുന്നു ഫാദർ. അപ്പൊ ഫാദറിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്
1: അങ്ങനെ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സിൽ വരേണ്ടി വന്നു. ഓക്കേ, മനസ്സിലായി.
0: അതെ അതെ, വരേണ്ടി വന്നു.
1: ഇപ്പോ നഗരത്തിലാണോ താമസം? അതോ അവിടെ ആ ഭാഗത്താണോ?
0: അല്ല, ഇവിടെ തന്നെ. നമ്മള് യൂണിവേഴ്സിറ്റി അക്കറിയത്തെ സമയത്ത് നമ്മുടെ തറവാടൊക്കെ ബാക്കോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റി.
1: അങ്ങനെ അവിടെ ആയിരുന്നു. ആ പണ്ട് തറവാട് ആ ഭാഗത്തായിരുന്നു അല്ലേ?
0: ആ ഈ ഭാഗത്തായിരുന്നു.
1: ഓക്കെ, അപ്പൊ
0: ഇപ്പൊ ബോർഡറിൽ തന്നെയാണ് അച്ഛൻ വീട്
1: വെച്ചത്, താമസിക്കുന്നത്.
0: ഓക്കേ,
1: എന്തായാലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ താല്പര്യം.
0: എന്നെ വിളിച്ച് ഹായ് പറഞ്ഞ് അതിൽ കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷം. അതിൽ എന്നെ വിളിക്കാൻ എന്താ ബോബി ചേട്ടനാ?
1: എന്റെ പേര് ബോബി. അതെ, ബോബി എന്നാ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഞങ്ങള് റാൻഡമായിട്ടേ കൊറേ പേര് ഇങ്ങനെ വിചാരിക്കുമല്ലോ, ഇതിപ്പോ ഇന്ന് തന്നെ വിളിച്ചാൽ എങ്ങനെ കിട്ടിയത്. ഞങ്ങള് റാൻഡമായി സെലക്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാ അത്രേ നമുക്ക് കഴിയുള്ളൂ. ഒരുപാട് അല്ല, അതിന് കുഴപ്പമില്ല. ആർക്കിപ്പോ ഞങ്ങളെ എല്ലാരെയും ഒരുപോലെ ഞങ്ങക്ക് പരിഗണിക്കണമെന്നുണ്ട്. പക്ഷെ
0: അപ്പൊ ചിലർ പറയും, പിന്നെ എന്താ പറയാ, പറഞ്ഞപ്പോഴേ
1: ഇൻഫാക്ട് നമ്മള് റാൻഡമായിട്ട് ഓരോ മെസ്സേജ് തുറക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ടാ
0: അപ്പൊ ഇന്നിപ്പോ പൊന്നാനിയത്തെ അവര് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി, ആ ഇന്ന് തന്നെ ഒരു പക്ഷെ വിളിക്കോ.
1: ചില ഇൻട്യൂഷൻസ് മേ വർക്ക് അല്ലേ?
0: അതെ അതെ അതെ. നല്ല സൗണ്ട് ആട്ടോ.
1: ഓ, താങ്ക് യു, താങ്ക് യു. എന്തായാലും നമുക്ക് വേണ്ട പാട്ട് പ്രണയവർണ്ണങ്ങളുടെ പാട്ടല്ലേ വേണ്ടല്ലേ? വരമഞ്ഞളാടിയ
0: പഴയൊരു നൊസ്റ്റാൾജിയും കൂടിയാണ്.
1: തീർച്ചയായിട്ടും അസോസിയേഷൻസ്. അതെ, പ്രണയം എല്ലാ കാലത്തും സജീവമായി നിൽക്കട്ടെ. അതൊരു നൊസ്റ്റാൾജി ആയാലും ജീവിതത്തിനെ പ്രചോദിപ്പിക്കുന്ന ഊർജമായിട്ട് ഒക്കെ നിൽക്കട്ടെ.
0: തീർച്ചയായും.
1: ഓക്കേ, അപ്പൊ ആ പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ എന്തായാലും ഇതിനൊരു സന്മനസ് കാണിച്ചാൽ പ്രത്യേകം നന്ദി. താങ്ക് യു. റൈറ്റ്.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. എന്തോ?
1: ഹലോ,
0: നമസ്കാരം. ആ ഹാ,
1: നമസ്കാരം.
0: എവിടെയായ സ്ഥലം?
1: ഞാൻ പുതിയ നിർത്തുന്ന സർ
0: ആ ഹാ ഹാ
1: ഹിന്ദു. അതെ.
0: നമ്മുടെ മെസ്സേജസൊക്കെ മുമ്പ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം സംസാരിച്ചിട്ട് കുറച്ച് കാലമായി അല്ലേ? അല്ല, മെസ്സേജസ് ഒക്കെ കാണാറുണ്ടെന്ന് പറയാം.
1: അതെ അതെ അതെ. ഞാനിത് പ്രേഗ്യത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്,
0: കിട്ടിയിട്ടില്ല,
1: എടുക്കുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നില്ല.
0: അതെ അതെ, മുമ്പ് കുറച്ച് മുമ്പ് ഒരിക്കലും നമ്മൾ സംസാരിച്ചു സംശയം എനിക്ക് കുറെ മുമ്പ്.
1: കുറച്ച് മുമ്പ്, ആ ഒരു വർഷം മുമ്പ് ഞാൻ തങ്ങളോട് സംസാരിച്ചിരുന്നു.
0: അതെ. എന്ത്, വീട്ടില് ട്യൂഷൻ ഉണ്ടോ?
1: ട്യൂഷൻ എടുക്കുന്ന ആളാണ്
0: ഞാൻ. പറഞ്ഞിട്ടില്ല അല്ലേ?
1: ഓർമ്മയുണ്ട്.
0: ഞാൻ അപ്പൊ ആൾക്കാരേക്ക് ആരെയും ട്യൂഷന് കുട്ടീനെ കൊണ്ടാക്കി വന്നു. അതല്ല നമ്മള്,
1: അല്ല നമ്മള് മുമ്പ് സംസാരിച്ചു.
0: അതെ, പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ സ്ഥലം, അതെ അതെ, ആ സ്ഥലം ആ റൈറ്റ് റൈറ്റ് റൈറ്റ് ആ അങ്ങനെ എന്തോ എന്റെ മനസ്സിൽ കിടക്കുന്നു. അപ്പൊ
1: കാര്യങ്ങളൊക്കെ
0: റൈറ്റ് റൈറ്റ് ആ കുഴപ്പമില്ല. അതിനെന്താ അപ്പോ വേറെ എന്തൊക്കെ വിശേഷം? ഓ, താങ്ക് യു, താങ്ക് യു. ആയിക്കോട്ടെ. എന്നെ തള്ളിക്കയറ്റാണ് ഇപ്പൊ പരിപാടി. ഓക്കെ, അല്ല ആയിക്കോട്ടെ. അതെ അതെ, കൃഷ്ണകുമാർ
1: നല്ല അവതരണ രീതി.
0: യെസ്, എന്തായാലും ഇന്ദുവിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രോത്സാഹനമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഊർജസ്വലരായി നിലനിർത്തുന്നത്. അപ്പൊ അതുപോലെ
1: തിരിച്ചും,
0: അതെ അതെ. അപ്പൊ എഫ് എമ്മിന്റെ, അതെ ഞാൻ അതാ പറഞ്ഞത്, അത് തിരിച്ച് നിങ്ങളെയും എഫ് എം പ്രോഗ്രാമിലൂടെ കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നിപ്പോ ചീന വലയിലെ പാട്ടാണ് ഓപ്റ്റ് ചെയ്തത്, തളിർ വലയോ താമര വലയോ അല്ലേ? വയലാറിന്റെ രചനയാണ്, എം കെ അർജുനന്റെ സംഗീതം യേശുദാസ് പാടിയത്.
1: ഞാൻ ഉദ്ദേശിച്ചത് ജാനകിയമ്മയുടെ ഒരു പാട്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന്
0: സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ അല്ല, നമ്മൾ കേൾക്കാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം. കൊടുക്കട്ടെ, പാട്ട് കൊടുക്കട്ടെ. ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ ഷീല, ഇത് എവിടെയാ സ്ഥലം?
1: ഇത് ഇരിട്ടി ആറളം. ആറളത്തിന് പോകണം, ചെടിക്കുളം എന്ന് പറയും. നമ്മൾ ശരിക്കും നിൽക്കുന്ന സ്ഥലം
0: ആ കുറച്ചും കൂടി ഉള്ളിലേക്കാണോ?
1: ഉള്ളിലേക്കാണ്.
0: ആറളം ഫാമും അങ്ങൊക്കെ വാർത്തകളിൽ പലപ്പോഴും പല
1: ബുദ്ധിമുട്ടുള്ള
0: കാര്യങ്ങളൊക്കെ.
1: ഫാം പറ നമുക്ക് പറ പുഴ അക്കരെ ഇക്കരെ അങ്ങനെയാണ്.
0: അക്കരയാണോ കാട്?
1: അക്കരയാണ് കാട്.
0: അവിടെയാണ് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് അല്ലേ? അതെ അതെ, പലപ്പോഴും അതെ വാർത്തകളിൽ വളരെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട്.
1: അതെ അതെ അതെ. പക്ഷെ നമുക്ക് നാട്ടിലേക്ക് അങ്ങനെ നമ്മളെ ഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. എന്നാലും ഉണ്ട് കുറച്ച് ഭാഗത്തുനിന്നല്ല, നമുക്ക് കേൾക്കാം. വെടി എല്ലാം പൊട്ടുന്നത് നമുക്ക് കേൾക്കാം പഴക്കം.
0: അതെ, അതൊക്കെ നമുക്കൊരു താമസിക്കുമ്പോ ചെറിയ മുമ്പുണ്ടായതിനേക്കാൾ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യല്ലോ അല്ലേ?
1: അതെ, ഒരു രാത്രി ആകുമ്പോ നമുക്ക് ആ ഭാഗത്തെല്ലാം എത്തിയല്ലോ, ഇനി ഇങ്ങോട്ട് എപ്പോ എത്താൻ
0: പറ്റും. അവിടെയൊക്കെ കഴിയുന്ന മനുഷ്യരുടെ അതെ ഒരു മനോനില നമുക്കറിയാം, ഊഹിക്കാം. കുറഞ്ഞൊരു എപ്പോഴും ഒരു ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. ശീല, എന്താ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ?
1: ഇല്ല,
0: ഹൗസ് വൈഫ് തന്നെ അല്ലേ?
1: ഓക്കെ.
0: നമ്മുടെ സമയം,
1: മോളെ ഒരു മോനുണ്ട്, സ്കൂൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനെ നോക്കി രാവിലെ വിടുവാണ്, വൈകുന്നേരം വരുന്ന നോക്കി നിക്കണം.
0: ഇനിയിപ്പോ 4 മണിയാകുമ്പോഴേക്ക് എത്തുവോ?
1: 4 മണിക്കൊക്കെ എത്തും.
0: ആ, അടുത്താണോ സ്കൂള്?
1: അല്ല, കീഴ്പള്ളി
0: അൽഫോൻസ്. അപ്പൊ വരുമ്പോഴേക്കും അമ്മമ്മ എന്തെങ്കിലുമൊക്കെ റെഡി ആയിരിക്കണം.
1: പിന്ന
0: വെറൈറ്റി ആണ് വേണ്ടത്.
1: പക്ഷെ അവനെല്ലാം കഴിക്കുന്ന കൂട്ടല്ല, അങ്ങനെയുണ്ട്.
0: നോക്കിയും കണ്ടും വേണം. അപ്പൊ
1: എന്തായാലും
0: പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. പാട്ട് കേൾക്കാനും കുറച്ച് സമയം വളരെ കുറവേ ഉള്ളൂ.
1: അത്രേ ഉള്ളു അല്ലേ? എന്നാൽ സാരമില്ല, സംസാരിക്കാൻ പറ്റിയല്ലോ, അതന്നെ ഏറ്റവും വലുത്. എന്റെ ഭർത്താവാണ് ഇതിന്റെ വലിയ ആള്. കൊറേ നാളായി പറയാൻ തുടങ്ങി.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: അശോകൻ.
0: പശേട്ടനോട് പറയൂ, അശോകനോട് സംസാരിക്കാൻ സമയം വേറൊരു സാവാം. എന്നാ ശരി, ഓക്കെ. ഞങ്ങള് സ്നേഹാന്വേഷണം എല്ലാവരും പറയൂ കേട്ടോ.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം മഹേശ്വർ റെഡ്ഡി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
2: കൊള്ളാം, അന്ന എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
1: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്, മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?

0: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
1: കൊള്ളാം, അന്ന എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
0: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
1: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
0: ഏയ്, ദേഷ്യമൊന്നുമില്ല.
1: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ. നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
0: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ എം സോറി.
1: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ. ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.
0: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
1: എന്താണ് ആ കാര്യം?
0: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തീരുമോന്ന് അറിയില്ല, ഒരല്പം നീണ്ടതാ.
1: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
0: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
1: ഉവ ചോദിച്ചിരുന്നു.
0: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: Yes, madam. How can I help you?
1: Can we meet David Aregiswamy, RJ?
0: Regarding?
1: We won a gift prize by participating in the contest. So...
0: Please wait.
1: Thank you.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർജി ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes, for a Shivraj Kumar movie. Heard it is a nice one.
1: Maybe, but you know, we are Malus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry, sorry. How is that possible?
2: Anna, നീ ഇനി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റിത്തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ, ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കി വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആര് ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയേ.
1: ഷുവർ ഷുവർ.

0: ഹാവൂ, ഒരുവിധം ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണിന് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന, സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരി ഇങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ?
1: ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെ നിന്ന് വന്നെന്ന്?
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.
0: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ. ഇമ്മാതിരി വേല.

0: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം ഉടക്കായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്ററിൽ

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിലെത്താൻ എത്ര മണിയാവും എന്തോ!
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരും സമയത്തിന് ചേറി കണ്ടില്ലേ നിന്നെ വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം 99.9 ജോളി എഫ്എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: പറഞ്ഞു വെച്ചത് പോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
0: Chitra? ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫ് ആക്ക്.
0: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ്എം സ്റ്റേഷൻ.
0: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ.

0: സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22-ന് ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി.

0: The Real FM 103.6
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര ആലപിച്ച ഗസലുകൾ കേൾക്കാം.

കെ എസ് ചിത്ര ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

സമയത്തിനകം രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പൽ ഉടമകൾക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും മന്ത്രി. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും മാറ്റങ്ങളെ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോർജ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. ജപ്പാനീസ് താരം നൊസോമി ഒക്കുഹാരെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളിനി 3:58.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി അല്പം

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 9400024440. യുവർ ചോയ്സിൽ ആദ്യം മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, ഈണം ബേണി ഇഗ്നേഷ്യസ്.

യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പഴയ ഗാനം, ചിത്രം മുന്നേറ്റം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു താനൂർ കാളാട് നിന്ന് ചന്ദ്രൻ, ആര്യ, ആദർശ്, അംബിക, അച്ചു.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
0: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
4: യുവർ ചോയ്സിലൂടെ ഇനി കേൾക്കാം പി ഭാസ്കരൻ, കെ രാഘവൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസ്, ചിത്രം സുറുമയിട്ട കണ്ണുകൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വിജയൻ മറ്റത്തിൽ കോതോട് തൊട്ടിൽപ്പാലം.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
3: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി പയ്യോളിയിൽ നിന്നുള്ള സിത്തുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. മാന്ത്രികം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ ഈണം SP വെങ്കിടേഷ്.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം മനുഷ്യമൃഗം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യൻ ചിക്കിലോട്.

0: അല്ലെങ്കിൽ സോഡ മേക്കർ. വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്.

0: കൊട്ടാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഇളയ നില സമർപ്പിക്കുന്നത്
0: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം ആധാരം. ഗാനരചന കൈതപ്രം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സന്തോഷ്, വരദൂർ, വയനാട്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി കോടഞ്ചേരിയിലുള്ള റുഖിയയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഉമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ജിക്കി പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്.
3: നിറമങ്ങാത്ത പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
4: KPG Roofing's.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സർപ്പം എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം. ബിജു തിരുമലയുടെ വരികൾ, ഈണം കെ ജെ ജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു താനൂർ ഓലപ്പീടികയിൽ നിന്ന് വിജയരാജൻ ആലിങ്കൽ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സീന സുരേഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. AR എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനം കേൾക്കാം. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഈണം ദിപു നൈനാൻ തോമസ്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: ഇർചോയ്സിലിനി പൂവിന് പുതിയ പൂന്തന്നൽ. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് കണ്ണൂർ രാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരൂരിൽ നിന്ന് അസീസ് മാവുംകുന്ന്.

യുവർച്ചോയ്സിൽ അവസാനമായി കന്യാദാനം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരിക, ഈണം എം കെ അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അവറാൻകുട്ടി, പാറമ്മൽ പീടിക, കാവുന്തറ.

0: യുവർ ചോയ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന മെഡിക്കൽ റിപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കണമെന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി കെ മുരളീധരൻ. പൊതുജനങ്ങളിലും കുട്ടികളിലും ശുചിത്വബോധം വളർത്തുന്നതിനെ ലക്ഷ്യമിട്ടുള്ള ഗ്രീൻ ക്ലീൻ കേരള വിൻ ഗോൾ ചലഞ്ചിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. കീം പരീക്ഷയിൽ അടുത്ത വർഷം കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് മുണ്ടൂർ 9 മൈലിൽ ലോറിയിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമിഫൈനൽ പ്രവേശനം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: आप सुन रही हैं पिटारा. इस कार्यक्रम के इस भाग के प्रायोजक हैं EISSMS पुणे.

0: अपनी सपनों को देनी है सही उड़ान और करियर बनाना है शानदार, तो कदम बढ़ाइए AISSMS पुणे की ओर। 100 वर्षों से अधिक की शैक्षणिक परंपरा के साथ AISSMS साकार कर रहा है देश भर के विद्यार्थियों का उज्जवल भविष्य। इंजीनियरिंग, इंफॉर्मेशन टेक्नोलॉजी हो या फार्मेसी, MBA हो या होटल मैनेजमेंट, साथ ही पॉलिटेक्निक, ITI, BBA या स्कूल एजुकेशन, हर क्षेत्र में गुणवत्तापूर्ण शिक्षा और करियर के बेहतरीन मौके यहाँ मिलते हैं। सावित्रीबाई फूले पुणे विद्यापीठ द्वारा लगातार 3 वर्षों तक बेस्ट कॉलेज अवार्ड से सम्मानित संस्थाएं, प्रैक्टिकल लर्निंग, इंडस्ट्री एक्सपोजर, आधुनिक लैब्स, मजबूत प्लेसमेंट्स और 3 लाख से अधिक एलुमनाई नेटवर्क के विश्वास से भरा हुआ NAC A+ और MBA मान्यता प्राप्त संस्थाएं और पुणे शहर की मध्य में मेट्रो कनेक्टेड कैंपस। तो देर किस बात की, एडमिशंस के लिए आज ही 8496045045 नंबर पर संपर्क करें या विजिट करें www.aissms.org।
1: आप सुन रहे हैं पिटारा। इस कार्यक्रम के इस भाग के प्रायोजक थे AISSMS पुणे।
2: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: Volkswagen Virtus 4th വാർഷികം ആഘോഷിക്കുകയാണ്.
9: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.

വൈരത്തിന്റെയും അഭിമാനബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തലൂടെയാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം കടന്നുപോയത്. ഫോക്ലാൻഡ്സ് യുദ്ധം മുതലുള്ള കുടിപ്പകയുമായാണ് ഇരു ടീമിലെയും കളിക്കാർ മുഖാമുഖം വന്നത്. ആ പോരാട്ടത്തിലാണ് അർജന്റീന വിജയം രുചിച്ചത്. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ടു ഗോൾ തിരിച്ചടിച്ച് അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കലാശപ്പൂരിൽ സ്പെയിനിനെ മുൻ ചാമ്പ്യന്മാർ നേരിടും. ഇപ്പോൾ ചർച്ചയാകുന്നത് അർജന്റീനയുടെ ആദ്യ 11-ൽ ഇടം പിടിച്ച മധ്യനിര താരം ജൂലിയാനോ സിമിയോണിയാണ്. മുൻ താരം ഡീഗോ സിമിയോണിയുടെ മകനാണ് ജൂലിയാനോ. മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന റോഡ്രിഗോ ഡി പോളിനെ മാറ്റിയാണ് സിമിയോണി ഇറങ്ങിയത്. 1998-ലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഡീഗോ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പു കാർഡ് കണ്ട് പുറത്തുപോയിരുന്നു. ഏറെ വിവാദമായ സംഭവമായിരുന്നു ആ പുറത്തുപോകൽ. അത് അഭിനയമായിരുന്നെന്ന് പിന്നീട് സിമിയോണി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മത്സരം നിശ്ചിത സമയത്ത് 2-2 തുല്യതയിൽ പിരിഞ്ഞതോടെ ഷൂട്ടൌട്ടിൽ 6-5 അർജന്റീന ജയിച്ചു. 2002-ൽ ആ അഭിനയത്തിന് ബെക്കാം കണക്കുതീർത്തു. ഡേവിഡ് ബെക്കാമിന്റെ മധുര പ്രതികാരം കണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ട് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു. ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലായിരുന്നു ജയം. ഇംഗ്ലീഷുകാർ ഹാൻഡ് ഓഫ് ഗോഡ് മറക്കാത്തതുപോലെ ഈ സംഭവവും ഒരു കാലത്തും മറക്കാത്തതാണ്. ഈ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്താനാണ് സിമിയോണിയെ കളത്തിലിറക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. കളത്തിൽ സിമിയോണിയുമായി ഇംഗ്ലീഷ് താരങ്ങൾ കോർക്കുന്നതും കണ്ടു. ലോകകപ്പ് ചരിത്രത്തിൽ ഇരു ടീമുകളും ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-1 അർജന്റീനയെ തോൽപ്പിച്ചത്. റോൺ ഫ്ലവർ, ബോബി ചാൾട്ടൺ, ജിമ്മി ഗ്രീവ്സ് എന്നിവർ ഇംഗ്ലണ്ടിനായും ഹോസെ സാൻഫിലിപ്പോ അർജന്റീനയ്ക്കായും ഗോൾ നേടി. 1966 ക്വാർട്ടർ ഫൈനലിലും ജയം ഇംഗ്ലണ്ടിനായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. ജെഫ് ഹോസ്റ്റ് വിജയ ഗോൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മത്സരമാണ് 1966-ലേത്. മാർഡോണയുടെ കൈകൊണ്ടുള്ള ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും കണ്ട മത്സരത്തിൽ 2-1 അർജന്റീന ജയിച്ചു. ഗ്യാരി ലിനേക്കറാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. മാത്രമല്ല, എവേ ജേഴ്സി ധരിച്ചാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്താമെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു അർജന്റീനയ്ക്ക്. അതും ഫലിച്ചു. എവേ ജേഴ്സിയിൽ ഒരിക്കൽ കൂടി അർജന്റീന ഇംഗ്ലണ്ട് പടയെ വീഴ്ത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ തങ്ങളുടെ ആകാശനീലയും വെള്ളയും കലർന്ന ജേഴ്സിക്ക് പകരം നേവി ബ്ലൂ നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാൻ ഫിഫയോട് അനുവാദം ചോദിക്കുകയും ഫിഫ അനുമതി നൽകുകയും ചെയ്തു. കേവലം കാഴ്ചയിലെ ഭംഗിയേക്കാൾ ഉപരിയായി ഒരു മാനസിക മുൻതൂക്കം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീന ധരിച്ചിരുന്നത് ഈ നേവി ബ്ലൂ ജേഴ്സിയായിരുന്നു. ഡീഗോ മറഡോണയുടെ പ്രശസ്തമായ ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മാത്രമല്ല, 1998 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 തോൽപ്പിച്ചപ്പോഴും അർജന്റീന ഇറങ്ങിയത് നേവി ബ്ലൂ ജേഴ്സി ധരിച്ചായിരുന്നു. ഈ ലോകകപ്പിലും നേവി ബ്ലൂ ജേഴ്സി അണിഞ്ഞ് അർജന്റീന ജയം കൈപ്പിടിയിലാക്കി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയം നേടിയതിനു ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിൽ. ഫോക്ലാൻഡ്സ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത്. മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നർത്ഥം വരുന്നതാണ് ഈ വാക്കുകൾ. അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 480 km അകലെ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഓവർസീസ് പ്രദേശമായ ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് അർജന്റീന ഉപയോഗിക്കുന്ന പേരാണ് ലാസ് മാൽവിനാസ്. ദ്വീപുകളുടെ പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ യുദ്ധങ്ങൾ മുതൽ ആരംഭിച്ചതാണ് ഈ തർക്കം. 1982 ഏപ്രിൽ 2 മുതൽ ജൂൺ 14 വരെ നീണ്ടുനിന്ന സംഘർഷം അർജന്റീനിയൻ സൈന്യത്തിന്റെ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത്. ഈ പോരാട്ടത്തിൽ 649 അർജന്റീനിയൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഫോക്ലാൻഡ് യുദ്ധം തീർത്ത ശത്രുതയുടെ അലയൊലികൾ

ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ട്. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമുകൾ നേർക്കുനേർ വരുമ്പോഴൊക്കെ ഈ യുദ്ധത്തോടാണ് ആരാധകർ ഉപമിക്കാറുള്ളത്. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശനമായ നിരോധനമാണ് ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അർജന്റീന താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് ഗ്രൌണ്ടിൽ നിന്ന് കയറിപ്പോകുന്നതിനിടെ അർജന്റീന താരത്തിന്റെ തലക്കടിച്ച് ഇംഗ്ലണ്ട് മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം. ഗ്രൌണ്ടിൽ വിജയാഘോഷം നടത്തുന്ന താരങ്ങൾക്കടുത്തേക്ക് നടന്നടുത്ത അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് കൈകൊടുത്ത ശേഷമാണ് താരത്തിന്റെ പ്രകോപനം. മാർട്ടിനസിന് പിന്നാലെ എത്തിയ വിജയാഘോഷത്തിൽ പങ്കുകൊള്ളാനെത്തിയ പ്രതിരോധ താരം വാലന്റിൻ ബാർക്കോയെ തലയ്ക്കു പിന്നിൽ അടിക്കുകയായിരുന്നു. ടീമംഗങ്ങൾ ഒന്നിച്ച് ആലിംഗനം ചെയ്ത വിജയാഘോഷം നടത്തുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ബെല്ലിംഗ്ഹാം ബാർക്കോയ്ക്ക് സമീപമെത്തി തലയ്ക്ക് അടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി പ്രഹരമേറ്റ ബാർക്കോ ഉടൻ തന്നെ ബെല്ലിംഗ്ഹാമിനെ പുറകോട്ട് തള്ളി. പിന്നാലെ മറ്റു താരങ്ങളും വാഗ്വാദത്തിലേർപ്പെട്ടു. ഇംഗ്ലണ്ട് താരങ്ങൾ കൂടി എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനലിനു ശേഷം രസകരമായ കാര്യവും മൈതാനത്തു നടന്നു. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാൽ അർജന്റീന താരങ്ങളുടെ കിക്കുകൾ എങ്ങനെ തടയണമെന്ന് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോ ദാൻ പിക്ഫോർഡ് വെള്ളക്കുപ്പിയിൽ എഴുതിവച്ചത് മെസ്സിയും സംഘവും കണ്ടുപിടിച്ചു. ഈ കുറിപ്പുകൾ അർജന്റീന താരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരാൻ സാധ്യതയുള്ള മത്സരങ്ങളിൽ എതിർ ടീം ഏതു രീതിയിലാണ് ഷോട്ട് എടുക്കുക എന്ന കാര്യം ഗോളിമാർ വെള്ളക്കുപ്പിയിൽ എഴുതിവയ്ക്കുന്നത് സാധാരണയാണ്. കുറിപ്പിൽ ആദ്യത്തെ പേര് മെസ്സിയുടേതായിരുന്നു. മെസ്സിയുടെ ഷോട്ട് തടയാൻ ഇടത്തോട്ട് ചാടുന്നതായി അഭിനയിച്ച് വലത്തോട്ട് ചാടണം എന്നാണ് എഴുതിയിരുന്നത്. മെസ്സി കളിക്കളത്തിലെ മാന്ത്രികനാണെന്ന് പറയുന്നവരുണ്ട്. അയാളുടെ കാൽപാദം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം പുതുചരിത്രം പിറന്നു. മെസ്സിയുടെ കാലിൽ മാത്രമല്ല കൈ പതിഞ്ഞയിടത്തും അത്ഭുതം പിറന്നിട്ടുണ്ട്. അങ്ങനെയൊരു അത്ഭുത വിരുന്ന് 23-ാം ലോകകപ്പ് ഫൈനലിൽ സംഭവിക്കും. വർഷങ്ങൾക്കു മുൻപ് മെസ്സി കുളിപ്പിച്ച കുഞ്ഞുപയ്യൻ ഫൈനലിൽ മെസ്സിക്കെതിരെ ബൂട്ടണിയും. സ്പെയിനിന്റെ ഭാവി താരം ലമിൻ യമാലാണ് ആ ഭാഗ്യതാരം. 2007 ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കാലണ്ടറിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിനായാണ് 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ലമിൻ യമാലിനെ മെസ്സി കുളിപ്പിച്ചത്. മെസ്സി തൊട്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും വലതുവിങ്ങിലെ വിശ്വസ്തനാണ് യമാൽ. അർജന്റീന സ്പെയിൻ കലാശപ്പോരിന് മുൻപ് അന്നെടുത്ത ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ലോകകപ്പ് ജേതാക്കൾ ആരെന്നറിയാൻ കലാശപ്പോരിന്റെ ഫൈനൽ വിസിൽ വരെ കാത്തിരിക്കണമെങ്കിലും ആഘോഷങ്ങൾക്കുള്ള കിക്ക് ഓഫ് വിസിൽ നേരത്തെ മുഴങ്ങും. ഫൈനൽ മത്സരം അരങ്ങേറുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ സമാപന ചടങ്ങാണ് ഫിഫ ഒരുക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഫൈനൽ. സമാപന ചടങ്ങുകൾ ഞായറാഴ്ച രാത്രി 11 ആരംഭിക്കും. ഇറ്റാലിയൻ ഗായിക ലൗറ പൌസിനി, അമേരിക്കൻ ഗായിക നിക്കോൾ ഷേസിംഗർ, ഇംഗ്ലീഷ് ഗായകൻ റോബി വില്യംസ്, അമേരിക്കൻ ഓൺലൈൻ ഇൻഫ്ലുവൻസർ ഐഷോ സ്പീഡ്, ഹോളിവുഡ് താരം ടോം ക്രൂസ് എന്നിവരടങ്ങുന്ന താരനിര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനിടെ ലോകകപ്പ് ഫൈനലിനിടെയുള്ള ഹാഫ് ടൈം ഷോയുടെ സമയം കൂട്ടാൻ ഫിഫ ആലോചിക്കുന്നതായി വാർത്തയുണ്ട്. 11 മിനിറ്റ് മാത്രമുള്ള പരിപാടി എന്നായിരുന്നു നേരത്തെ ഫിഫ അറിയിച്ചത്. എന്നാൽ പരിപാടിയുടെ സമയം 20 മിനിറ്റാക്കാൻ ഫിഫ ആലോചിക്കുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തിയുള്ള സംഗീത പരിപാടിയാണ് ഇടവേള സമയത്ത് ആലോചനയിൽ. 11 മിനിറ്റാകും പരിപാടിയുടെ ദൈർഘ്യം. ആലോചന നടപ്പായാൽ ലോകകപ്പിന്റെ ഇടവേളയിൽ ആദ്യമായായിരിക്കും സംഗീത പരിപാടി അരങ്ങേറുക. ലോകകപ്പ് സെമിഫൈനലിൽ സ്പെയിനിന്റെ കുതിപ്പു തടയാൻ ശ്രമിക്കാതെ ഫ്രാൻസ് അലസമായി മത്സരിച്ചതാണ് തോൽവിക്ക് പിന്നിലെന്ന് വെളിപ്പെടുത്തി ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ. ഞങ്ങൾ വളരെ അലസമായിട്ടാണ് മത്സരിച്ചത്. അവരെ പ്രതിരോധിക്കാവുന്ന ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ടുവെന്നും എംബാപ്പെ മത്സരശേഷം പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. തയ്യാറാക്കിയത്

0: മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
2: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബാബ കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അലക്സ് പോൾ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട് ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജാക്ക്പോട്ട്.

0: അല്ലെങ്കിൽ സോഡ മേക്കർ വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: YG ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: YG ഹോം ഫെസ്റ്റ്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഇനി മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
2: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
1: ഉണ്ടല്ലോ.
3: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിക്ക് അനുയോജ്യവുമായ ഗതാഗത സംവിധാനത്തോടുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് പ്രധാനമന്ത്രി. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചിരുന്നു. 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിൻ്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിൻ്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊറിഡോറിൻ്റെയും ഉദ്ഘാടനവും സെൻറ്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ കൺസെഷൻ്റെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണെന്നും ഈ സമയത്ത് യാത്രാ പാസ് കൈവശമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്നും കണ്ണൂരിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് നടപ്പാക്കുന്ന ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തല വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കോട്ടയം കടുത്തുരുത്തിയിൽ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. കളക്ട്രേറ്റിൽ ചേർന്ന അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ്

0: തീരുമാനം. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറിയതിനെ തുടർന്നാണ് സിന്ധുവിന്റെ സെമിഫൈനൽ പ്രവേശം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
2: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
3: മൈജി ഹോം ഫെസ്റ്റോ, അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: കോളിവുഡ് ഹിറ്റ്സ്.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ. ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
0: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കോളിവുഡ് ഹിറ്റ്സ്.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജാനം സംജാ കരോ എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നികും പാടിയത്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഗാനരചന മജ്റൂ, സംഗീതം രാജേഷ് റോഷൻ. കിഷോർ കുമാറും അൽക്കായാഗ്നിക്കും പാടിയ ഈ ഗാനം ബാബു എന്ന ചിത്രത്തിൽ നിന്നും.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
6: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
8: ഇനി ആശ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം കേൾക്കാം. രചന ആനന്ദ് ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

0: ചന്ദൻ കാ എഹ്സാസ്. പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അജയ് അതുൽ ഈണമിട്ട് അജയ് ഗോഗാവാലെ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ധഡക്, ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത് സംസാരിച്ചു. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ തിരൂർ, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് വികസിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ MP അബ്ദുസമ്മദ് സമദാനി MP, കുറുക്കോളി മൊയ്തീൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കാർഷിക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി TC സിദ്ദിഖ്. കൽപ്പറ്റയിൽ കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ചിൽ നടന്ന 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനും ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് എറണാകുളം ജില്ലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിൻ്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MLJU പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിൻ്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിൻ്റെയും ഉദ്ഘാടനവും സെൻറ്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളിയിൽ ഇനി നാരായം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന PK ഗോപി, സംഗീതം ജോൺസൺ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരാൾ മാത്രം.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: വിധു പ്രതാപും ഒപ്പം ജ്യോത്സനയും പാടിയ ഗാനമാണ് ഗാനകേളിയിൽ അടുത്തത്. ചിത്രം നമ്മൾ. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ സിതാരാ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുബേരൻ.

ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ MPമാരായ C. സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി

0: ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അടുത്തിടെ ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
2: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TC സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ.
4: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM and BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും

ഒരു തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി.വി. സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 ഉയർന്ന് 78,151 നിഫ്റ്റി 262 നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 താഴ്ന്ന് 1,04,520 ഗ്രാമിന് 13,065 ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഗാനകേളി
4: ഗാനകേളി തുടർന്നു കേൾക്കാം. ഇനി മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV, സംഗീതം രമേശ് നാരായണൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ.

0: ആരാധന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: ഗാനകേളിയിൽ ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലക്ഷ്മി.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്
2: കെ പി ജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: നിറം മങ്ങാത്ത പൂപ്പൽ പിടിക്കാത്ത കെ പി ജി മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു
4: കെ പി ജി റൂഫിംഗ്സ്
5: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
6: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: ഗാനരചന ഒ എൻ വി കുറുപ്പ് സംഗീതം ശരത് യേശുദാസും സുജാതയും പാടിയ ഈ ഗാനം പവിത്രം എന്ന ചിത്രത്തിൽ നിന്നും

ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി ചിത്രശലഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഗാനകേളി. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിലെ 6 സ്റ്റേഷനുകളും ഉദ്ഘാടനം ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ തിരൂർ, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് വികസിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ MP അബ്ദുസമദ് സമദാനി MP, കുറുക്കോളി മൊയ്തീൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൽപ്പറ്റയിൽ മന്ത്രി ടി സിദ്ദിഖ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 107 പേർ അറസ്റ്റിലായി. 95 കേസുകൾ രജിസ്റ്റർ ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
2: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: आती है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്ര

0: മോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജകമരുന്നുകളുടെ നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധനയാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 4,11,190 പേരിൽ 4,04,722 ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ്

ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: യുവവാണി.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
0: യുവസാഹിത്യം.
1: യുവസാഹിതിയിൽ ഇന്ന് പ്രീതു രാജേഷ് എഴുതിയ കഥ കേൾക്കാം, ഒസാവയുടെ ദൈവം.
2: ചുമട്ടുതൊഴിലിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച 10ഉം 100ഉം നോട്ടുകൾ കൊണ്ട് അയാളൊരു ലോകം പണിയാൻ തീരുമാനിച്ചു. തോളിലും തലയിലും കയറിക്കൂടുന്ന ചുമടുകളുടെ ഭാരം, അതൊരു ഭാരമായി അനുഭവപ്പെടാത്തത് ഉടമയുടെ പോക്കറ്റിനുള്ളിൽ തല പൊക്കുന്ന ഗാന്ധിജിയെ കാണുമ്പോഴാണ്. കുറേയധികം ഗാന്ധിമാർ ചേർന്ന് പലപ്പോഴായി സ്വരുക്കൂട്ടിയ അയാളുടെ ചെറിയ സമ്പാദ്യം. റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കൂട്ടത്തിലൂടെ കനത്ത ഭാരമുള്ള ഭാണ്ഡക്കെട്ടുകളും ബാഗുകളുമായി നടക്കുമ്പോൾ ഇടയ്ക്ക് വിയർപ്പിൽ മുങ്ങി തൊണ്ട വരളും. 10-20 കിലോ ഭാരം വരുന്ന യാത്രക്കാരന്റെ കെട്ടും ഭാണ്ഡവും തോളിലും തലയിലും തികയാതെ വരുന്നത് കഴുത്തിലും തൂക്കി അഴുക്കും പൊടിയും പുരണ്ട നീലയുടുപ്പും നീലപ്പാന്റുമിട്ട ദരിദ്രനായ പോർട്ടറുടെ ദാഹം ആര് ശമിപ്പിക്കാൻ? ഒരു കൈകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ, ഇടയ്ക്കൊക്കെ അയാൾ ചിന്തിക്കാറുണ്ട്. ചുമടുടമയായ യാത്രികനെ സംബന്ധിച്ചിടത്തോളം തന്റെ കെട്ടുഭാണ്ഡങ്ങളുടെ ഭാരം ചുമക്കുന്ന മനുഷ്യൻ കുറച്ചുനേരമെങ്കിലും തന്റെ തൊഴിലാളിയാണ്. ടൈയും കോട്ടുമിട്ട് പത്രാസ് കാട്ടി ചുമക്കാവുന്നതിലുപരി ഭാരം ചുമപ്പിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ പോർട്ടറിന്റെ ശാരീരിക അധ്വാനത്തിനും കൂലിക്കും പറഞ്ഞുറപ്പിച്ച വിലയിൽ നിന്നും 5ഉം 10ഉം താഴ്ത്തി വില പേശി തുടങ്ങും. വട്ടക്കണ്ണട വെച്ച രാഷ്ട്രപിതാവ് ഒരു പോക്കറ്റിനുള്ളിൽ നിന്നും മറ്റൊരു പോക്കറ്റിനുള്ളിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ വാദപ്രതിവാദങ്ങളിൽ അമർഷം രേഖപ്പെടുത്തും. ശാന്തിപുരം റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുതൊഴിലാളികളിൽ ഈ 5ഉം 10ഉം രൂപയ്ക്ക് തർക്കിക്കാത്തതായി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒസാവ. ശാന്തിപുരം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിരാമനാണ് ചെമ്പൻ തലമുടിയും ചാരക്കണ്ണുകളുമുള്ള ആ ചെക്കനെ ഒസാവ എന്ന് ആദ്യം വിളിച്ചത്. അവന്റെ പേരന്വേഷിച്ചവർക്കെല്ലാം ആ പേര് ഒരു കൗതുകമായി. ഒസാവ സ്കൂളിൽ പോയിട്ടില്ല, എങ്കിലും വായനയും എഴുത്തും നല്ല വശമാണ്. വടിവൊത്ത

0: എന്ന അക്ഷരം എഴുതിയപ്പോൾ തന്നെ സാധുവായ ഭാസ്കരന്റെ ശ്രമം പാഴായില്ലെന്നതിന് ആദ്യ ദിനം തന്നെ തെളിവായി. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള തല്ലിമരത്തിന്റെ ചായയിൽ ചമ്രം പിടിഞ്ഞിരുന്ന് ചെരുപ്പ് നന്നാക്കുന്ന ഭാസ്കരനൊപ്പം യാത്രക്കാരുടെ പൊട്ടിയ ചെരുപ്പ് തുന്നിക്കെട്ടാനും മോടിപിടിപ്പിക്കാനും ഒസാവ പങ്കുചേർന്നു. ആദ്യ ദിനം പണി തുടങ്ങും മുൻപ് ഭാസ്കരൻ അന്വേഷിച്ചു, പേരെന്താ കുഞ്ഞേ?
1: ഒസാവ.
0: നാടേതാ? ശാന്തിപുരം വേമലക്കാട് എക്സ്പ്രസിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കുഞ്ഞിരാമൻ മാസ്റ്ററാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ഭാസി ഊരും പേരും അറിയില്ല, പക്ഷേ വിശ്വസിക്കാം, ഇവന്റെ കൂടെയുണ്ടായിരുന്ന ഒട്ടരും തമിഴന്മാരും കർണാടകക്കാരും ആസാമികളും സേലം പോകുന്ന വണ്ടിയിൽ കയറി എങ്ങോട്ടോ പുറപ്പെട്ടു. പല ദേശക്കാരാകും, ഊരു ചുറ്റുന്നവരല്ലേ. പോകുമ്പോൾ ഒപ്പമുള്ളോര് ആരുണ്ട് ഇല്ലെന്ന് അന്വേഷിക്കുന്ന പതിവുണ്ടാകില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവനീ പരിസരത്തുണ്ട്. ചെക്കന്റെ കുടിയും കിടപ്പുമൊക്കെ റെയിൽവേ ക്യാന്റീൻ അടുത്തും. പേരും നാടും ചോദിച്ചു. ഉത്തരമില്ലാഞ്ഞതുകൊണ്ട് ഞാനിവനെ ഒസാവ എന്ന് വിളിച്ചു. ഭാഷ അറിയാം, മട്ടും ഭാവവും കണ്ടിട്ട് കുഴപ്പക്കാരനല്ല. കൂടെ നിക്കട്ടടോ, തനിക്കൊരു തണലാകും.
1: സാറ് പറഞ്ഞാ പിന്നെ മറുവാക്കില്ല.
0: പറഞ്ഞു മുഴുവിപ്പിച്ച് കുഞ്ഞിരാമൻ മാസ്റ്റർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു മറഞ്ഞു. സ്റ്റേഷനിലേക്കടുക്കുന്ന വണ്ടികളുടെ സമയവിവര അനൗൺസ്മെന്റുകൾ മൈക്കിലൂടെ സ്ത്രീ ശബ്ദത്തിൽ സ്റ്റേഷനാകെ മുഴങ്ങിക്കേട്ടു. ഭാസ്കരൻ തുടർന്നു,
1: കൂലി എന്തു തരേണ്ടി വരും കുഞ്ഞേ? ദിവസേന എന്റെ ചെലവ് കഴിയാനുള്ളത് പോലും ഈ പണിയിന്ന് തരപ്പെടാറില്ല. മോടി കൂട്ടാൻ കാലെണ്ണം വേണ്ടത്ര കൃത്യമായി എത്താറില്ലെന്നതു തന്നെ കാരണം. ഒരു ജോഡി കാൽ മോടി കൂട്ടുന്നതിന് 5 രൂപ, 10 എണ്ണം വന്നാലേ 50 രൂപ കിട്ടൂ.
0: കാല്. സംശയത്തോടെ ഒസാവ ഭാസിയെ നോക്കി.
1: കാലെന്നാൽ ചെരുപ്പെന്നർത്ഥം. ഒരു ജോഡി ചെരുപ്പ് അഥവാ ഷൂസ്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. കാലെണ്ണം ചെരുപ്പെണ്ണം, കാല് മോടി പിടിപ്പിക്കല് വിട്ട് ഇനിയിപ്പോ ചെരുപ്പ് തുന്നിക്കെട്ടുന്നതിന്റെ കണക്ക് പറഞ്ഞാലോ? അല്പം ഒന്ന് നരച്ച് കേടുപാട് വന്നാ പിന്നെ പറമ്പിലെ വാഴച്ചൂട്ടിലാണ് ഇന്ന് എത്ര വില കൂടിയ ചെരുപ്പുകളുടെയും സ്ഥാനം. അത് തുന്നിക്കെട്ടാൻ ആരും മെനക്കെടാൻ. പുതിയ ഫാഷനിലുള്ളതൊന്ന് വാങ്ങാമെന്നേ ആളുകൾ ചിന്തിക്കൂ. അറു പിശുക്കന്മാരായ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും പിന്നെ ഈ വഴി തേടി വന്നാലായി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള പണി പോലും എന്നും ഉണ്ടാകില്ലെന്നർത്ഥം. ഇനി പണിക്കൊപ്പം കൂട്ടിയാൽ കൂലി തരാൻ ചില്ലറ ചിലപ്പോഴേ ഉണ്ടാകൂ. ഒന്നും വിചാരിക്കരുത് കുഞ്ഞേ, നിന്നെ വെയിലും മഴയും കൊള്ളിച്ച് ഈ ദരിദ്രൻ ഒന്നും നേടാനില്ലെന്ന് സാരം.
0: ഒസാവ ഇട്ടിരുന്ന ചുവന്ന കീറക്കുപ്പായം പൊക്കിക്കാണിച്ചു. അവന്റെ തേഞ്ഞൊട്ടിയ വയർ ഏതോ ദരിദ്ര രാജ്യങ്ങളുടെ ഭൂപടത്തിന്റെ അടയാളമായി. ഭാസ്കരൻ തല ആകാശത്തേക്കുയർത്തി കൈ നെഞ്ചിലേക്ക് വെച്ചു. ഹൃദയസ്പന്ദനങ്ങളിൽ ഒരു മുഖം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഊണുറക്കവും ഒന്നിച്ചാകാം, കഴിക്കുന്നതിൽ പകുതി പങ്കിടാം. ഉച്ചയൂണ് പങ്കിടാൻ വകയില്ലെങ്കിൽ അന്നത്തെ ദിനം 4 മണിക്കൊരു ചായയും ബോണ്ടയും, ബാക്കിയുള്ളവ മിച്ചം പണി പോലെ. അന്ന് വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒസാവ ബെഞ്ചിലിരുന്ന മാസികയിലെ താളുകളിലെ ചിത്രങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും മെല്ലെ കൈയോടിച്ചു.
1: വായിക്കാനറിയോ?
0: നിഷേധാർത്ഥത്തിൽ ഒസാവ തലയാട്ടി.
1: സ്കൂളിൽ പോയിട്ടുണ്ടോ?
0: അതിനും നിഷേധാർത്ഥത്തിൽ തലയാട്ടി.
1: അക്ഷരറിയോ?
0: മറുപടി ആവർത്തിച്ചു.
1: കഥ കേൾക്കാൻ ഇഷ്ടാണോ?
0: സന്തോഷം നിറഞ്ഞൊരു ചിരിയോടവൻ മൂളി.
1: ഇങ്ങു കൊണ്ടാ.
0: സംശയത്തോടെ ഒസാവ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.
1: വേഷവും പണിയൊന്നും നോക്കണ്ട കുഞ്ഞേ, പഠിക്കാൻ മോശമായിരുന്നില്ല. ഒരനിയനുണ്ടായിരുന്നു, അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനായിരുന്നു മോഹം. മിടു മിടുക്കനായിരുന്നു. അക്കാലത്ത് എനിക്ക് മുത്തൂര് കശുവണ്ടി ഫാക്ടറിയിലാണ് പണി. ഫസ്റ്റ് ക്ലാസ് കശുവണ്ടി കയറ്റി അയക്കുന്ന മുന്തിയ കച്ചവടമുള്ള ഫാക്ടറി. ആഴ്ചയില് 500 രൂപ കിട്ടും.

ആദ്യം 500 കൂലി, പിന്നെ പണിയും പണിക്കാരും കൂലിയും കുറഞ്ഞു കുറഞ്ഞ് 50 വരെ എന്ന നിലയിലെത്തി. പറമ്പ് നിറയെ തോട്ടണ്ടി മരങ്ങളുണ്ടായിരുന്ന നാട്ടിൽ തോട്ടണ്ടി ക്ഷാമം രൂക്ഷമായി. വെളിയിന്ന് പൊന്നും വില കൊടുത്ത് തോട്ടണ്ടി വാങ്ങി ആര് വ്യവസായം നടത്താനാണ്? ഉപജീവനം പോയോര് വേറെ പണികൾ ചെയ്യാൻ തുടങ്ങി. ജോലിയും പോയി, കൂലിയും പോയി. ജീവിതമാകെ കൂഞ്ഞു പിടിച്ച അക്കാലത്താണ് അനിയനൊരു അപകടം ഉണ്ടാകുന്നതും ദീർഘകാല പരിചരണത്തിന് ശേഷം അവൻ ഉണർന്നപ്പോൾ ചുറ്റുപാടുകൾ അവൻ അന്യമാകുന്നതും. ഓർമ്മശക്തി ക്രമേണ കുറഞ്ഞു. പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിറുപിറുത്ത് ലക്ഷ്യം തെറ്റിയുള്ള ഇറങ്ങിപ്പോകലുകൾ പതിവായി. പോകുന്നിടത്ത് നിന്നൊക്കെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നു, സംരക്ഷിച്ചു, ഒത്തിരി നാള് കൂട്ടിരുന്ന് പരിചരിച്ചു. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണ്. ഒത്തിരി അന്വേഷിച്ചു, പക്ഷേ എന്നത്തെ പോലെയും അവനെ കണ്ടെത്താനായില്ല. എന്റെ ചെറിയൊരു അശ്രദ്ധ. അന്നം മുട്ടിയപ്പോൾ പണി എന്തെങ്കിലും തരപ്പെടുത്താനിറങ്ങിയതാണ് വീട്ടീന്ന്. ഈ റെയിൽവേ സ്റ്റേഷനിലാണ് അവനെ അവസാനം കണ്ടതെന്ന് പരിചയക്കാർ പറയുന്നു. എന്നെങ്കിലും ഇതേ റെയിൽവേ സ്റ്റേഷനിൽ അവൻ മടങ്ങി വന്നാലോ? ഏട്ടനെ അന്വേഷിച്ച് അവൻ അലയാൻ പാടില്ല. അന്നു മുതൽ ഇരിപ്പും കിടപ്പും ഒക്കെ ഇവിടെ തന്നെയാണ്. ഓരോ ട്രെയിനുകളുടെയും ഇരപ്പിലും കൂകിവിളിയിലും ഭാസിയേട്ടാന്നൊരു വിളി. എന്നെങ്കിലും മടങ്ങി വന്നാലോ? ഭാസിയുടെ കൈകളും ചുണ്ടുകളും വിറച്ചു. ഒസാവ അയാളുടെ കണ്ണീര് തുടച്ച് കൈകൾ മുറുകെ ചേർത്തു പിടിച്ചു. ഒരു വീടുണ്ട് കുഞ്ഞേ, വല്ലപ്പോഴും പോയി തുടച്ചു വൃത്തിയാക്കും. അവൻ വെച്ചിട്ട് പോയതൊക്കെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട്, വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. കുറേ വായിക്കും, പ്രസംഗം നടത്തും. ചായകുടിയും കഴിഞ്ഞ് പതിവില്ലാതെ ഭാസി വീടിനെ ഓർത്തു. വലിയേതോ ചിന്തകൾ അയാളെ കീഴടക്കിയിരുന്നു. മനസ്സ് വ്യത്യസ്ത ദിശകളിലൂടെ ഭൂതകാലത്തിലേക്ക് ഊളിയിടുമ്പോഴും കാലുകൾ വഴിതെറ്റാതെ അതേ വീടിനെ ലക്ഷ്യമാക്കി ചലിച്ചു. ഭാസിയെ പിന്തുടർന്ന് ഒസാവയും. നടത്തം ചെന്ന് അവസാനിച്ചത് 5 സെന്റ് ഭൂമിയിലാണ്. കൊമ്പുകൾ വെട്ടിയൊതുക്കിയാൽ ബലമുള്ളൊരു വേലി ഇനിയും കെട്ടാമെന്ന നിലയിൽ അതിർവരമ്പിലെ വേലിപ്പത്തലുകൾ നിലതെറ്റി വളർന്നിരുന്നു. വേലിക്കപ്പുറമുള്ള മട്ടിപ്പാലമരത്തിൽ കറുത്ത നിറത്തിൽ ആട്ടാൻ പുഴുക്കൾ 1000 കാലുകളുമായി അടുങ്ങിയിരിക്കുന്നു. മുറ്റം മണ്ണു കാണാനാകാത്ത വിധം അറുകൻ പുല്ലുകൾ കീഴടക്കി. കുടമുല്ല ചെടികൾ പൂവിടാതെ ഇലകൾ മാത്രമായി ശേഷിച്ചു. ഒത്ത നടുവിൽ ചുമരുകൾ പലക തറച്ചു മേൽഭാഗം കറുത്ത ഷീറ്റിട്ടൊരു പഴയ വീട്. ഭാസി ഒസാവയ്ക്ക് നേരെ താക്കോൽ നീട്ടി. 2 പാളികൾ ചേരുന്ന പലകവാതിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച ചങ്ങലകൾ കറ്റത്തുള്ള ദ്രവിച്ച താഴ് തുറന്ന് ഒസാവ അകത്തേക്ക് പ്രവേശിച്ചു. 2 മുറികൾ മാത്രമുള്ളൊരു വീട്. അതിലൊരു മുറി അടച്ചിട്ടിരിക്കുന്നു. മറ്റേതിൽ പാചക സാമഗ്രികളും മറ്റു വസ്തുവകകളും അതാതു സ്ഥാനങ്ങളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഭാസ്കരൻ മുണ്ടിന്റെ മടിക്കുത്തിൽ നിന്ന് മറ്റൊരു താക്കോൽ കൂടി ഒസാവയെ ഏൽപ്പിച്ചു. എന്നെങ്കിലും എന്റെ ബാലുവിനെ അറിയണമെന്ന് തോന്നിയ തുറന്നോളൂ. എന്നെങ്കിലും എന്ന വാക്ക് വർഷങ്ങളേറെ കഴിഞ്ഞുപോയി. ആ വാതിലുകൾ എല്ലായ്പ്പോഴും അടഞ്ഞു തന്നെ കിടന്നു. പ്രായാധിക്യം ഭാസിയെ ഇരിപ്പുകാരനാക്കി. ഒസാവ കുഞ്ഞിരാമന്റെ സഹായത്താൽ റെയിൽവേ പോർട്ടറായി. ഒഴിവു സമയം എഴുത്തും വായനയും ശീലമാക്കി. ഭാസിയെ പിന്നീട് ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങാൻ ഒസാവ അനുവദിച്ചിട്ടില്ല. ഭാസി എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ അയാളത് അനുസരിച്ചു. ജോലി കഴിഞ്ഞു വന്നൊരു സായാഹ്നം ഒസാവ വീട്ടിലെത്തിയപ്പോൾ ഭാസി വലിയൊരാലോചനയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. ഇന്ന് അവനെ കാണാതായ ദിവസം. അയാളുടെ നാവ് പിറുപിറുത്തു. ഒരു യാന്ത്രികത സംഭവിച്ചതുപോലെ ഒസാവ ബാലുവിന്റെ മുറിയുടെ ചാവിയെടുത്തു. അടഞ്ഞുകിടന്ന വാതിൽ തുറന്നു. വർഷങ്ങളായി പൊടിപിടിച്ചു കിടന്ന് ചിലന്തികൾ കീഴടക്കിയ മുറി. കിഴക്കുവശത്തെ അടഞ്ഞ ജനാലയ്ക്കരികെ പുസ്തകങ്ങൾ ചിട്ടയോടെ അടുക്കിവെച്ചൊരു മേശയും
അരികെ

0: ഒരു കസേരയും. മേശപ്പുറത്ത് സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ ടാഗോറും ഹിറ്റ്ലറും സന്ധി ചേർന്ന് ഒരുമിച്ച് ഒരേ നിരയിൽ ഇരിപ്പിടം പങ്കിട്ടു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഭാരത ചരിത്രവും ഒപ്പമുണ്ട്. മേശയുടെ ഡ്രോവറിനകത്ത് സൂക്ഷിച്ചിരുന്ന കറുത്ത പുറംചട്ടയുള്ള പഴയ ഡയറി ഒസാവയുടെ കൈകൾ അതിലേക്ക് പാഞ്ഞു. ഞാനും എന്റെ ദൈവവും ബാലു. കറുത്ത മഷി കൊണ്ട് ആദ്യ താളിൽ വലുതായി എഴുതിയിരുന്നു. നൂറോളം താളുകൾ വരുന്ന ഡയറിയിൽ വളരെ കഷ്ടിച്ച് മൂന്നോ നാലോ താളുകളിൽ ബാലുവിന്റെ കൈപ്പടയിൽ കുറച്ചു വാചകങ്ങൾ. അതിലെ ആദ്യ വാചകം ഇങ്ങനെ: ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കുരിശിന്മേൽ പള്ളിയിലെ പുണ്യാളന്റെ തിരുപ്പെരുന്നാൾ ആഘോഷരാവ്. മെഴുകുതിരികൾ ഉരുകിയണഞ്ഞ പള്ളിക്കും ഒന്നോ രണ്ടോ കിലോമീറ്റർ മാറി കാട്ടുപന്നികൾ മേയുന്നൊരു ചെളിംപ്രദേശം. പ്ലാസ്റ്റിക് കവറിലാക്കി ആരോ ഉപേക്ഷിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ ആ വഴി പോയൊരു വിശുദ്ധ പുണ്യാളൻ എടുത്തുകൊണ്ടുവന്നു, വളർത്തി വലുതാക്കി അനിയനെന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുറവുകളില്ലാതെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി. അവനെ പഠിപ്പിക്കാൻ രാപ്പകലോളം വിയർപ്പൊഴുക്കി. ജന്മരഹസ്യമറിയാനുള്ള അവകാശം ഭാസിയേട്ടൻ ആ കഥ വെളിപ്പെടുത്തിയ തീയതി ഡയറിത്താളിൽ കുറിച്ചിരുന്നു. അതേ തീയതിയിൽ സമയം രേഖപ്പെടുത്തി കുറിച്ച അടുത്ത താളിലെ വരികളിൽ ബാലു നെടുകയും കുറുകയും കുറേയേറെ വരകൾ വരച്ചിരുന്നു. ആ അക്ഷരങ്ങൾ പേനത്തുമ്പിന്റെ അഗ്രം കൊണ്ട് കീറിത്തുളഞ്ഞു. നാളെ നിന്നെ അന്വേഷിച്ചാരെങ്കിലും വന്നാൽ നിനക്കവരോടൊപ്പം മടങ്ങാം. അതിരുവിട്ട് എന്നെ നീ സ്നേഹിക്കാൻ പാടില്ല. അധികാരത്തോടെ പോകരുതെന്ന് വിലക്കാനും അവകാശത്തോടെ നിന്റെ മടക്കത്തെ തടയാനും ഞാൻ ആരുമല്ല. വർഷങ്ങൾക്കിപ്പുറവും ബാലുവിന്റെ കണ്ണീരിന്റെ നനവ് ആ അക്ഷരങ്ങളിൽ പതിഞ്ഞുകിടന്നിരുന്നു. പുസ്തകത്തിന്റെ തുടർത്താളുകളിൽ മറ്റൊന്നും എഴുതിയിരുന്നില്ല. അവസാന താളിൽ വീണ്ടും കുത്തിക്കുറിക്കലുകൾ: ജനനം, ജീവിതം, മരണം. ഒരു ജീവിതം മൂന്ന് വാക്കുകളിൽ തീർന്നുപോകുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയ കാലയളവിൽ ദൈവങ്ങളാകാൻ ചില മനുഷ്യർക്കേ സാധിക്കൂ. എന്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരു ആരാധനാലയം പണിയണം. വെളുത്ത ശംഖുപുഷ്പങ്ങൾ ആ പാദത്തിലർപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭക്തനാകണം. അയാളുടെ ലോകത്തെ പിന്തുടരണം. ആ ദൈവത്തിന്റെ പിൻഗാമിയാകണം. ഒസാവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ഡയറി മടക്കി. അടഞ്ഞുകിടന്ന ജനാല മെല്ലെ തുറന്ന് പുറത്തേക്ക് നോക്കി. വള്ളിപ്പടർപ്പുകളിൽ പുതിയ വെള്ള ശംഖുപുഷ്പങ്ങൾ ഇതൾ വിരിച്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പതിവ് പോലെ ഒസാവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ജോലി തുടങ്ങി. തിരക്കിനിടയിലൂടെ ഒരു യാത്രക്കാരന്റെ ബാഗും ചുമന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ട്രെയിനിനെ ലക്ഷ്യം വെച്ച് നടന്നു. ബാഗ് ട്രെയിനിൽ യാത്രക്കാരന്റെ സീറ്റിനടിയിൽ ഭദ്രമായി ഒതുക്കിവെച്ചു. അയാൾ പറഞ്ഞതിലും 50 രൂപ കൂടുതൽ ഒസാവയ്ക്ക് നേരെ നീട്ടി. വേണ്ട സാറേ, ചെയ്ത ജോലിക്കുള്ള കൂലി തന്നാ മതി. 50 രൂപ യാത്രക്കാരന്റെ സീറ്റിലേക്ക് മടക്കിവെച്ച് ട്രെയിൻ സ്റ്റാർട്ടാകും മുൻപ് പുറത്തിറങ്ങി. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ബേപ്പൂക്കായുടെ കടയിൽ നിന്നൊരു ചായ കുടിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ കാഴ്ച ഒസാവയുടെ കണ്ണിലുടക്കുന്നത്. സേലത്തേക്ക് പോയ തമിഴന്മാരും കർണാടകക്കാരും ആസാമികളും അന്നുപേക്ഷിച്ചത് ഒരാൺകുഞ്ഞിനെയാണ്. നീലക്കണ്ണുകളും ആനച്ചെവിയും നീണ്ട മൂക്കുമുള്ളൊരു 3 വയസ്സുകാരൻ. അവന്റെ ശ്രദ്ധ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ചെറിയൊരു പെൺകുട്ടിയുടെ കയ്യിലിരുന്ന ബോർബോൺ ബിസ്ക്കറ്റിലേക്കും അമേരിക്കൻ നട്സിലേക്കുമായിരുന്നു. അടുത്തിരുന്ന പ്രായമായ സ്ത്രീ അവളെ കൊഞ്ചലോടെ ശകാരിക്കുന്നുണ്ട്. ട്വിങ്കി, ആകെ 4 പല്ലേ വന്നിട്ടുള്ളൂ. ചവയ്ക്കാതെ വിഴുങ്ങിയാൽ ദഹിക്കില്ല, തിരികെ തികട്ടും. സെർലാക്ക് കഴിച്ച് അല്പം നേരമേ ആയുള്ളൂ.
1: അവരത് പറഞ്ഞു മുഴുമിക്കും മുൻപ് അത് സംഭവിച്ചു. അകത്തേക്ക് വിഴുങ്ങിയതെല്ലാം ട്വിങ്കി പുറത്തേക്ക് തികട്ടി. പകുതി ദഹിച്ച സെർലാക്ക് ദ്രാവക കുഴമ്പിൽ അമേരിക്കൻ നട്സ് കേടുപാടുകളില്ലാതെ പൊന്തിച്ചു കിടക്കുന്നു. നീലക്കണ്ണും ആനച്ചെവിയുമുള്ള 3 വയസ്സുകാരന്റെ തലച്ചോറ് കണ്ണുകളെയും കൈകളെയും ഞൊടിയിടയിൽ വിവരമറിയിച്ചു. സാഹചര്യം അനുകൂലമായപ്പോൾ കൈകൾ പ്രവർത്തിച്ചു. അവ ഛർദിയിലെ പൊന്തിച്ചു കിടന്ന

0: നട്സിലേക്ക് നീണ്ടതും പുറകിൽ നിന്നൊരാൾ കുപ്പായ കോളറിൽ പിടുത്തമിട്ട് വിലക്കേർപ്പെടുത്തി. അവകാശികളായി അനുവാദം ചോദിക്കാൻ ആരുമില്ലെന്നുറപ്പാക്കി ആ നീലക്കണ്ണൻ നീണ്ട മൂക്കനെ ഒസാവ വീട്ടിലേക്കൊപ്പം കൂട്ടി. മുറ്റിയ വേലിപ്പത്തലുകൾ വെട്ടിയൊതുക്കി മുറ്റത്തു നിന്നിരുന്ന ഭാസി ഒസാവയോട് ചോദ്യമാരാഞ്ഞു, എന്തു ഭാവിച്ചാണ് കുഞ്ഞേ നീ? ആരെങ്കിലും ഇവനെ തേടി വന്നാലോ? അന്നാദ്യമായി ഭാസ്കരന്റെ ചോദ്യങ്ങൾക്ക് ഒസാവയ്ക്ക് കൃത്യമായി ഉത്തരങ്ങളുണ്ടായി. അയാൾ വലിയ വാക്കുകളാൽ പ്രസംഗിക്കാൻ പഠിച്ചു. ഭാസിയേട്ടാ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തൊക്കെ ഭ്രാന്താണ് കുഞ്ഞേ ഈ പറയുന്നത്? ആരോരുമില്ലാതിരുന്നെനിക്ക് വർഷങ്ങൾക്കു മുൻപൊരു കുചേലൻ അയാളുടെ കുടിലിൽ അഭയം നൽകി. ഊരും പേരും അറിയാതിരുന്ന എന്നെ അയാൾ ബുദ്ധിമുട്ടറിയിക്കാതെ വളർത്തി. വിശന്നപ്പോൾ ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ഒറ്റപ്പെടലിന്റെ നിഗൂഢതയെ എന്നിൽ നിന്നകറ്റി. എനിക്കും മുൻപ് മറ്റൊരാൾക്കും അയാൾ ദൈവമായി. അനിയനെന്ന് കരുതി ജീവിതം നൽകി. പടിയിറങ്ങിപ്പോയ ആ അനിയനു വേണ്ടി ഇന്നും ആ ദൈവം കാത്തിരിക്കുന്നു. ഇന്നെനിക്ക് ആ ദൈവത്തിന്റെ ശിഷ്യനാകണം, അയാളുടെ ലോകത്തെ പിന്തുടരണം, ആ ദൈവത്തിന്റെ പിൻഗാമിയാകണം. ഭാസ്കരൻ ഒസാവയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നമ്മുടെ ബാലു തിരികെ വന്നെന്ന് കരുതിയാ മതി ഭാസിയേട്ടാ.
1: പ്രീതു രാജേഷ് എഴുതിയ ഒസാവയുടെ ദൈവം എന്ന കഥയാണ് യുവസാഹിതിയിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അഞ്ജനശ്രീ. യുവസാഹിതിയിൽ അവസാനമായി അശ്വതി ധന്യ എഴുതി അവതരിപ്പിച്ച കവിത കേൾക്കാം.
2: പ്രകൃതി.

0: അശ്വതി ധന്യ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നമ്മൾ കേട്ടത്.
1: യുവസാഹിതി സമാപിക്കുന്നു.
0: യുവവാണി സമാപിക്കുന്നു. ശുഭരാത്രി. നമസ്കാരം.

0: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
2: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
1: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയത്തിൻ്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിഖ് വിജയൻ്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ശ്രീരാമകഥയുടെ തിരസാക്ഷ്യങ്ങൾ ചിത്രീകരണം തുടർന്ന് കേൾക്കാം. കാനനവാസത്തിനിടെ ശ്രീരാമനിൽ ശൂർപ്പണഖ അനുരക്തയാവുന്നു. പുരുഷോത്തമനായ ശ്രീരാമനെക്കുറിച്ചുള്ള നാരദസ്തുതി കേട്ടിട്ടാണ് ശൂർപ്പണഖയ്ക്ക് മനസ്സിളകിയത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം തെലുഗു ചിത്രമായ സീതാരാമ കല്യാണം.

0: ഗാനത്തിലുണ്ട്. നാരദന്റെ ശ്രീരാമസ്തുതിഗാനം.
1: ചിരുനഗവു ചിന്തുമോമു താമരലനേലു കനുലു

ശൂർപ്പണഘാഗമനം, ശൂർപ്പണഘാവിലാപം, മാരീച്ച നിഗ്രഹം, സീതാപഹരണം, സീതാന്വേഷണം, അങ്ങനെ ആരണ്യകാണ്ഡം സംഭവബഹുലമായി മുന്നേറി കിഷ്കിന്ധാകാണ്ഡത്തിലെത്തുന്നു. ഹനുമൽ സമാഗമത്തോടെ ആരംഭിക്കുന്ന കിഷ്കിന്ധാകാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഹനുമാൻ. സുന്ദരകാണ്ഡത്തിന്റെ തുടക്കത്തിൽ നാം സമുദ്രലംഘനത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഹനുമാനെ കാണുന്നു. യുദ്ധകാണ്ഡത്തിൽ ഹനുമാന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം. സേതുബന്ധനോദ്യുക്തരായി നിൽക്കുന്ന വാനരപ്പടയ്ക്കു മുന്നിൽ രാമകഥ പാടുന്ന ഹനുമാനെ നാം കാണുന്നു. ഗായകൻ യേശുദാസ്. സംഗീതം ദക്ഷിണാമൂർത്തി.

1958 പുറത്തിറങ്ങിയ സമ്പൂർണ രാമായണത്തിൽ എൻ ടി രാമറാവുവിന് ശ്രീരാമന്റെ വേഷമായിരുന്നു. സീതയായി പത്മിനി വെള്ളിത്തിരയിലെത്തി. ശിവാജി ഗണേശന് ഭരതന്റെ റോളായിരുന്നു. ടി കെ ഭഗവതിയായിരുന്നു സമ്പൂർണ രാമായണത്തിലെ രാവണൻ. ചിത്രത്തിൽ നിന്ന് അതീവ ഹൃദ്യമായ ഒരു ഗാനം, സി എസ് ജയരാമന്റെ കിടയറ്റ ആലാപനം. യുദ്ധരംഗത്ത് നിരായുധനായിപ്പോയ രാവണനോട് ഇന്ന് പോയി നാളെ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഔദാര്യം കാട്ടിയപ്പോൾ അപമാനിതനായ രാവണന്റെ ഹതാശമായ ആത്മഗതവും പ്രാർത്ഥനയുമാണ് ഈ ഗാനം.

മറാഠിയിലും ഹിന്ദിയിലും ഒരേ സമയം നിർമ്മിച്ച് 1943 പുറത്തിറങ്ങിയ രാമരാജ്യ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിജയ് ഭട്ടാണ്. ഈ സിനിമയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കണ്ട ഏക സിനിമ ഇതാണത്രേ. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ശങ്കർ റാവു വ്യാസ്. ഉത്തര രാമചരിതത്തെ ആസ്പദമാക്കി മെനഞ്ഞെടുത്ത ഈ സിനിമയിലാണ് പ്രശസ്ത ഗായകൻ മന്നാഡെ ആദ്യമായി പിന്നണി പാടുന്നത്. ജനാഭിപ്രായമനുസരിച്ച് സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന ശ്രീരാമൻ. മറ്റൊരു വികാര തീവ്ര മുഹൂർത്തം. ഗാനരംഗത്ത് ശ്രീരാമനായി പ്രേം അദീപും സീതയായി ശോഭനാ സമർത്ഥം.

രാമരാജ്യ എന്ന ചിത്രത്തിനെ ഓരോ ഫ്രെയിമിലും അനുകരിക്കുന്ന ചിത്രമാണ് മലയാളത്തിലെ സീത. ചിത്രത്തിൽ പ്രേം നസീർ ശ്രീരാമനായും കുശലകുമാരി സീതയായും പ്രത്യക്ഷപ്പെടുന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ ലവകുശന്മാരെ താരാട്ടുപാടി ഉറക്കുന്ന സീത. അതിപ്രശസ്തമായ ഈ ഗാനം പാടിയത് പി. സുശീല. പി. സുശീലയുടെ ആദ്യ മലയാള ഗാനം കൂടിയാണ് ഈ പാട്ട്.

രാമരാജ്യയിൽ പ്രശസ്ത ഗായകൻ വിഷ്ണുപന്ത് പഗ്നിസ് നേതൃത്വം നൽകുന്ന ഒരു ഗാനത്തിൽ ശ്രീരാമകഥയെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. സംഗീതം ശങ്കർ റാവു വ്യാസ്.

സമാന സന്ദർഭത്തിലുള്ള ഗാനം. ഗാനസാഹിത്യത്തിലും ഈണത്തിലും മൂല സിനിമയിലെ മൂലഗാനത്തെ പിന്തുടരുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് എം രാജ, പി ബി ശ്രീനിവാസ്. ഗാനരചന അഭയദേവ്. സംഗീതം ദക്ഷിണാമൂർത്തി.

രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ പരാമർശിച്ച് മുന്നേറുന്ന ഒരു ഗാനം രാമരാജ്യയുടെ തമിഴ് പതിപ്പിൽ ഡി കെ പട്ടമ്മാളും പാടുന്നുണ്ട്.

1943 രാമരാജ്യ എന്ന ചിത്രത്തിന്റെ നേരനുകരണമായ സീത എന്ന മലയാള ചിത്രത്തിലെ ചില ഗാനങ്ങളും രാമരാജ്യയിലെ ഗാനങ്ങളുടെ നേരനുകരണമായിരുന്നു. ഗായിക പി. സുശീൽ.

ഈ ഗാനം പിൻപറ്റിയിരിക്കുന്നത് മൂലചിത്രമായ രാമരാജ്യയിലെ സമാന സന്ദർഭഗാനത്തിന്റെ ഈണത്തെയും ഗാനസാഹിത്യത്തെയുമാണ്. ഗായിക സരസ്വതി റാനേ.

0: കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ജനതയുടെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് പടർന്നു കിടക്കുന്ന ഒന്നാണ് രാമായണത്തിൻ്റെ സ്വാധീനം. പാട്ടായും പഴഞ്ചൊല്ലായും പടമായും തിരൈപ്പടമായും അതങ്ങനെ വിവിധ ആവിഷ്കാരങ്ങളെയും തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വിവരണം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ശ്രീരാമകഥയുടെ തിരസാക്ഷ്യങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം യേശുദാസ്.

ും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം യേശുദാസ്.

0: जरूर सुनिए पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियम हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തടവറ.

0: സുവർണ മലരുകൾ.
1: ഇനി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാം ഈണമിട്ട് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമ്മയും മക്കളും.

0: കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സുവർണമലരുകളിൽ ഇനി അരയന്നം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം പുകഴന്തി ടി കെ.

0: മലയാളമാണെന്റെ ദേശം.
1: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
2: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം വീണപൂവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വിദ്യാധരൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഇനി ഇളയരാജയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. ഗാനരചന ONV കുറുപ്പ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ഒരു മാടപ്രാവിൻ്റെ കഥ. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ബേബി സോണിയയും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജിദേവരാജൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഇന്നത്തെ സുവർണ മലരുകളിൽ അവസാനമായി എന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഒപ്പം സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ: പൂവച്ചിൽ ഖാദർ, എ ടി ഉമ്മർ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: തൊഴിലിന്റെ ഭാഗമായും മറ്റാവശ്യങ്ങൾക്കും കോഴിക്കോട് എത്തിപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും ക്രമേണ ഇവിടുത്തുകാരായി മാറുന്നതാണ് അനുഭവം. അവർ പോലും അറിയാതെ അവർ ഇന്നാട്ടുകാരെന്നറിയപ്പെടാൻ ആഗ്രഹിക്കും. കോഴിക്കോടിന്റെ സ്നേഹാശ്ലേഷം അവരെയെല്ലാം ചേർത്തുപിടിക്കുന്നു. ഇന്ന് നമ്മൾക്കൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടുന്നത് ഡോക്ടർ എൻ കെ തുളസീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവിയായി വിരമിച്ച അദ്ദേഹം ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അധ്യക്ഷനാണ്. പ്രിയ നഗരത്തെക്കുറിച്ച് ഡോക്ടർ എൻ കെ തുളസീധരൻ.
1: ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പുഴ ജില്ലയാണ്. അതായത് വള്ളികുന്നം എന്ന് പറയുന്ന വില്ലേജാണ്. അത് കൊല്ലത്തിനും ആലപ്പുഴയുടെയും ബോർഡറായിട്ട് വരും. അവിടെയാണ് എൻ്റെ ജനനം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം SSLC വരെ അവിടെയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാനങ്ങ് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് MBBSന് വീണ്ടും ആലപ്പുഴ വന്ന് പിന്നെ PG ആയിട്ട് ട്രിവാൻഡ്രത്ത് പോയി. PG കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ സർവീസിൽ ജോയിൻ ചെയ്ത് 10-14 വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ പ്രവൃത്തിയും. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞത്. കോഴിക്കോട് സത്യം പറഞ്ഞാൽ മറ്റ് പലരെയും പോലെ ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. 2004 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ പ്രൊഫസറായിട്ട് പ്രൊമോഷൻ കിട്ടുമ്പം അവിടെ ഒഴിവില്ലാത്തത് കൊണ്ട് അർദ്ധമനസ്സോടെ കോഴിക്കോട് വന്ന് പെട്ടതാണ്. അങ്ങനെയാണ് കോഴിക്കോട് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. നമ്മൾ അന്ന് കാലിക്കട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം എന്ന തെക്കുള്ളവർക്ക് ഇപ്പോഴൊക്കെ മാറി, നമ്മുടെ പുതിയ പുതിയ യാത്രാ സംവിധാനങ്ങൾ വന്നപ്പോൾ അത് മാറി. എങ്കിൽ പോലും അക്കാലത്ത് അതൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു. ഇത്രയും ദൂരം പോയി അവർക്ക് പിന്നെ തിരിച്ച് എത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആകാംക്ഷകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തിരിച്ച് പോയില്ലെന്നുള്ളതാണ് ചരിത്രം. സത്യം പറഞ്ഞാൽ അടുത്ത വേക്കൻസി വരുമ്പോൾ തിരിച്ച് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്ന് പെട്ടത്. പിന്നെ ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് നാളുകൾ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ വൈഫിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി കൊണ്ടുവന്ന് കുട്ടികളെ ഇങ്ങോട്ട് മാറ്റി. ചുരുക്കത്തിൽ ഇവിടെ ഒരു പറിച്ചു നടൽ പോലെ. എങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേക്കൻസി വന്നപ്പോഴും തിരിച്ച് പോകണമെന്ന് ഞാൻ പറയുമ്പം എന്നേക്കാൾ കൂടുതൽ താല്പര്യം കുട്ടികൾ

പോകണ്ട അല്ലെ വൈഫിന് പോകണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരവില്ല, അതിന് പല ഘടകങ്ങളുണ്ടാവും. അപ്പം അതിൽ ഒന്ന് ഞാൻ മനസ്സിൽ കണ്ടത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഒരു ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, നമുക്ക് എന്ത് ആവശ്യം വന്നാലും അവരൊരു സഹായിക്കാനുള്ള ഒരു സന്മനസ്സുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് എല്ലാ തുറകളിലുള്ള എൻ്റെ കൊളീഗ്സിൻ്റെ ആണെങ്കിലും നൈബേഴ്സിൻ്റെ ആണെങ്കിലും പബ്ലിക് ഇൻ ജനറൽ ആണെങ്കിലും പൊതുവെ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഒരു മേ ബി അതായിരിക്കാം എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്, അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ പറഞ്ഞ ഒരു ജനറേഷൻസ് കൊണ്ട് വന്ന് ചേർന്ന ഒരു ഇതായിരിക്കാം. അത് മറ്റ് സ്ഥലത്ത് അത് ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എല്ലാ നാടിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. വർഷങ്ങളായിട്ട് അവർ സംശീകരിച്ച ഒരു ഒരു ശൈലിയാണത്. അത് അതിൻ്റെ പ്രത്യേകതകളുണ്ടാകും. അപ്പം അത് ഇവിടുത്തത് ഇങ്ങനെയാണ്, അതുകൊണ്ടത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ ഒരു സെർവൻറ്റ് ഞാനുമായിട്ട് ആദ്യം വരുന്നത്, വൈഫൊന്നും അന്ന് വന്നില്ല. അപ്പോൾ ഒരു വീട് പെട്ടെന്ന് വേണം, അവരെ കൊണ്ടുവരണം. അപ്പോൾ അതിന് അത്

0: അങ്ങനെയുള്ള ഒരു ഒരു മേ ബി അതായിരിക്കാം എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്, അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ പറഞ്ഞ ഒരു ജനറേഷൻസ് കൊണ്ട് വന്ന് ചേർന്ന ഒരു ഇതായിരിക്കാം. അത് മറ്റ് സ്ഥലത്ത് അത് ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എല്ലാ നാടിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. വർഷങ്ങളായിട്ട് അവർ സംശീകരിച്ച ഒരു ഒരു ശൈലിയാണത്. അത് അതിൻ്റെ പ്രത്യേകതകളുണ്ടാകും. അപ്പം അത് ഇവിടുത്തത് ഇങ്ങനെയാണ്, അതുകൊണ്ടത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ ഒരു സെർവൻറ്റ് ഞാനുമായിട്ട് ആദ്യം വരുന്നത്, വൈഫൊന്നും അന്ന് വന്നില്ല. അപ്പോൾ ഒരു വീട് പെട്ടെന്ന് വേണം, അവരെ കൊണ്ടുവരണം. അപ്പോൾ അതിന് അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ കൊളി ഡോക്ടർ ബിനോയ് ഇപ്പോൾ വേറൊരാളിനെ കണ്ടുപിടിക്കുന്നു, ഓടി നടന്ന് വീടൊക്കെ ശരിയാക്കി തന്നത് പുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഉള്ള ഒരു വേറിട്ട അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മൾ നമ്മുടേതായി കഴിയുമ്പോൾ അവർ ആ ഒരു ഇൻഫർമേഷൻ തന്ന് അവരുടെ ജോലി കഴിഞ്ഞു എന്നാണ്. പക്ഷേ അതിൽ നമ്മുടെ കൂടെ നിന്ന് അത് എക്സിക്യൂട്ട് ആകുന്നത് വരെ അത് അതൊരു പ്രത്യേകതയായിട്ട് ഞങ്ങളുടെയൊക്കെ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
0: നമ്മൾ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് വരുമ്പോഴേ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഒക്കാത്തത് അവരോട് തുറന്നു പറയുക, അതെവിടെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ റെമഡി കിട്ടും എന്നുള്ള അവർക്കൊരു സജഷൻ കൊടുക്കുക, അത് ആണ് ഏറ്റവും. അല്ലാതെ എല്ലാം നമ്മൾ ഫൈനൽ വാക്കാണെന്നുള്ള രീതിയിൽ പോകാതെ നമ്മളുടെ കഴിവും കഴിവുകേടും നമ്മൾ തിരിച്ചറിയുന്നിട്ടതാണ് നമ്മളുടെ അത് അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാ ലൊക്കേഷനിൽ നിന്നും ആരെങ്കിലും ഒരാൾ, പിന്നെ അവരാണ് ഫർദർ എൻ്റെ പ്രൊപ്പണൻസ്. അത് പിന്നെ തിരൂരിൽ നിന്നുണ്ട്, വടകരയിൽ നിന്നുണ്ട്, മാനന്തവാടിയിൽ നിന്നുണ്ട്, ഗൂഢല്ലൂരിൽ നിന്നുണ്ട്. അങ്ങനെ ഇപ്പം അവർ പറഞ്ഞ കൂടെ ഒരാൾ മറ്റുള്ള പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞ് വരുന്ന ഒരു സ്നേഹബന്ധമാണ്. അപ്പം വരുന്നവരാരും എന്താ പറയുക നല്ല പിന്നെ ഇതുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരു പക്ഷേ അവരെ അവരൊക്കെ തന്നെയാണ്. പിന്നെ ആ രോഗികളുടെ ഭാഗത്തു നിന്നുള്ളത് പോലെ തന്നെയാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അത് അതെല്ലാ തറയിലും എല്ലാ ആൾക്കാരിലും ആ ഒരു വ്യത്യാസം കാര്യങ്ങളിൽ ഫീൽ ചെയ്തൊരു സംഭവമാണത്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇപ്പം രാവിലെ ആകാശവാണിയിലേക്ക് പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മോളോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾ കാനഡയിലാണ് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അവൾ ഓർത്ത് പറഞ്ഞത് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ യാത്ര കാരിഗഡിലേക്ക് ഞങ്ങൾ നമ്മുടെ മാരുതി ഏറ്റുകളിലായിരുന്നു, അത് ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് രാമനാട്ടുകാരെ ആ ഭാഗത്ത് എവിടെയോ ഭക്ഷണം കഴിക്കാൻ നിർത്തി, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പോൾ കുറച്ച് കൊണ്ട് വന്നപ്പോൾ ഒരാൾ പുറകിന് ഓടിക്കൊണ്ടുവരിക, ഒരു ബാലൻസ് തരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഒരു വേറിട്ട അനുഭവമാണ്. അപ്പോൾ അതൊരു സത്യസന്ധത എന്നുള്ള ഒരു വശമാണ്. പിന്നെ അവൾ പ്രത്യേകം പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ് അവളുടെ ഭാഗം. പക്ഷേ വൈഫിൻ്റെ ആംഗിളിൽ നിന്ന് വെച്ചാൽ, പക്ഷെ എനിക്ക് വൈഫിനോട് അത് നീതി പുലർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ കൾച്ചറൽ ഇവിടുത്തെ സന്ധ്യകളൊക്കെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരുടെ എല്ലാം പരാതി. അങ്ങനെ കാലിക്കേട്ട് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ടൗൺ ഹാളിലെ പ്രോഗ്രാംസ്, നാടകങ്ങൾ, ഇതൊന്നും ഞാനീ വൈകുന്നേരം പേഷ്യൻസുമായിട്ട് പോകുന്നതുകൊണ്ട് ഒരിക്കലും അത് പറ്റുന്നില്ലാണ് ദൈനംദിനമുള്ള പരാതിയാണ്. റിട്ടയർ ചെയ്തിട്ടും അത് പറ്റുന്നില്ല. ഇവ ഈ സന്ധ്യ ഇവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകളും സന്ധ്യകളും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതായിരിക്കാം വൈഫിൻ്റെ ആംഗിളിൽ നിന്ന് കാലിക്കെട്ടിനെ വേർതിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ വൈകുന്നേരം എന്ത് വിഷമം ഉണ്ടായാലും ബീച്ചിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വയനാടായി. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വൈഫിനെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയാനുള്ളത്. ഒരേ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കൾ പലരും തെക്കുന്നതാണ്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പം അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് നമ്മളുടെ ഈ ദൂരം കാരണം പല ഫംഗ്ഷൻസ് നമുക്ക് പങ്കെടുക്കാനുള്ളൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ അല്ലാത്തതിന് പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളും വരാറുണ്ട്. വന്നവർക്കൊക്കെ നല്ലത് തിരിച്ചു പോകുമ്പോൾ അവരും ഇതേ ഏറെക്കുറെ ഇതേ അനുഭവം തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അവരെ കൊണ്ടുവരിക, അവരെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് മോളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന പല ബന്ധുക്കളും താമസിച്ചത് നമ്മുടെ നൈബേഴ്സിൻ്റെ വീട്ടിലാണ്. അത് വേറൊരു ആംഗിളാണ്, നമ്മളൊരു ഹെൽപ്പിങ്ങിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ പലരും രണ്ട് മൂന്ന് ദിവസങ്ങൾ താമസിച്ചത് ആ വീടുകളിലാണ്. തിരിച്ചു പോകണമെന്നുള്ള ഇതിന് എന്നേക്കാൾ മുമ്പേ നോ പറയുന്നത് നമ്മളുടെ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പം ഇപ്പം എൻ്റെ നാടേതാണ് ചോദിച്ചാൽ കോഴിക്കോടായി എന്നാണ് തീർച്ചയായിട്ടും പറയാം. ഞാൻ 2021 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ KMCT മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്ത്. ഇപ്പോൾ അവിടെ ഇപ്പം 2026 ഇപ്പം 5 വർഷമാകുന്നു. അപ്പോൾ അവിടുത്തെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ട് അങ്ങനെ പോകുന്നു. കുട്ടികളും ഒക്കെ ആയിട്ട് വൈകുന്നേരം രോഗികളെ നോക്കി അവർ ആ ഒരു രീതിയിലാണ് കഴിഞ്ഞത്. അപ്പോൾ സമയമില്ലായ്മ അന്നും ഇന്നും തുടരുകയാണ്, അതാണ് വീട്ടിലെ പരാതി.
1: പ്രിയനഗരത്തെക്കുറിച്ച് ഡോക്ടർ NK തുളസീധരൻ. നിർവഹണ സഹായം ആദിത്യൻ SS.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പിൻഗാമി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഇനി ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

6. ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദയപുരം സുൽത്താൻ.

ജയചന്ദ്രനും ഒപ്പം ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ജോക്കർ. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, മോഹൻ സിതാര.

ചിത്രം ഉദയനാണ് താരം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. യേശുദാസും ഒപ്പം ചിത്രയും പാടിയത്.

6 റിയൽ FM സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം സർ ഗാർഫീൽഡ് സോബേഴ്സ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ സോബേഴ്സ് 93 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 8032 റൺസും 235 വിക്കറ്റുകളും നേടി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണമെന്നും KSEB. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി K. മുരളീധരൻ. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം. കർക്കടക മാസാരംഭത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം എന്ന പ്രമേയത്തിൽ തപാൽ വകുപ്പിൻ്റെ കേരള സർക്കിളിന് കീഴിലുള്ള കൊച്ചി സെൻട്രൽ റീജിയൻ പ്രത്യേക കവറും ഫിലാറ്റിക് പാസ്പോർട്ടും പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയത്തിൻ്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വർക്കല ജാമിയ മന്നാനിയായിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് നാളെ തുടക്കമാകും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440. 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗായത്രിയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

പേരാമ്പ്ര എരവട്ടൂർ നിന്നും ബിനീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കായലും കയറും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ വി മഹാദേവൻ.

ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം താലോലം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുജ, ആലപ്പുഴ.

എം ജയചന്ദ്രൻ്റെ ഈണത്തിൽ യേശുദാസും ഒപ്പം സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം വാൽക്കണ്ണാടി. ഗാനരചന എസ് രമേശൻ നായർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് റിജില രാജേഷ് ഇരിങ്ങൽ.

0: The Real FM 103.6.
1: ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ രചിച്ച് ഫോർ മ്യൂസിക്സ് ഈണമിട്ട് അഭിജിത്ത് കൊല്ലം പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രേഷ്മ സതീഷ്, നളിനി, രാമല്ലൂർ.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440. 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൗഷാദ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുധീഷ്, ബബിത, കുന്നുമൽ, മേപ്പയ്യൂർ.

വർഷങ്ങൾ പോയതറിയാതെ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന കുഞ്ഞിമൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഉണ്ണി.

തിരൂരിൽ നിന്നും രമേശ് ആവശ്യപ്പെട്ടിരിക്കുന്നു. തൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

രഞ്ജിനിയിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോസഫ്. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്. അമ്മ ശ്രീജയ്ക്ക് വേണ്ടി ഈ ഗാനം ആവശ്യപ്പെട്ടത് ദൃശ്യ പട്ടർപാലം.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് മരകതമണി ഈണമിട്ട് ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സൂര്യമാനസം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വൈശാഖ് കുന്ദമംഗലം.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി പാണ്ടിപ്പട എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സന പാടിയ ഗാനം കേൾക്കാം. രചന ചിറ്റൂർ ഗോപി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ലിസി ജോസ്, മുട്ടങ്കര, മാനന്തവാടി.